أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون.

أبلغكم رسالات ربي وأنا لكم ناصح أمين.

فأخذتهم الرجفة فأصبحوا في دارهم جاثمين.

മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 സെപ്റ്റംബർ 26 ശനി, ഹിജ്റ വർഷം 1448, റബീഉൽ ആഖിർ 13. വിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശം ഹൃദയങ്ങളിലേക്ക് പകരാനും അള്ളാഹുവിൻ്റെ വചനങ്ങൾ ജീവിതത്തിന് വഴികാട്ടിയാകാനും ലോകപ്രശസ്ത ഖാരിയുകളുടെ മനോഹരമായ പാരായണങ്ങളിലൂടെ ആത്മാവിനെ ശാന്തമാക്കാനും പീസ് ഖുർആൻ റേഡിയോ വീണ്ടും നിങ്ങളോടൊപ്പമുണ്ട്. ഖുർആനെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സുപ്രസിദ്ധരായ ഖാരിഉകളുടെ അതിസുന്ദരമായ പാരായണങ്ങളാണ് പീസ് ഖുർആൻ റേഡിയോയുടെ തൻസീൽ പ്രോഗ്രാം. ഇന്ന് സൂറത്തു നൂറ് മുതൽ സൂറത്തു ശറഹ് വരെയുള്ള സൂറത്തുകളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖിറാഅത്ത് നിർവഹിക്കുന്നത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

0: ജസാക്കും അല്ലാഹു ഖൈറ. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ സൂറത്തുന്നൂർ മുതൽ സൂറത്ത് ശറഹ് വരെയുള്ള സൂറത്തുകളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന് യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും നൽകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനം. ഖുർആൻ പാരായണത്തിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ആ ദിവ്യവചനങ്ങൾ മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 70-71 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമ്മളോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 70-71 വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യം രണ്ടായത്തുകളും ഒന്ന് പാരായണം ചെയ്യാം.

യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ

0: سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫുദുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 70-71 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
4: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
4: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
3: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് കേട്ടു മനസ്സിലാക്കി പാരായണം ശരി ചെയ്യുന്നതിന് പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു അൽ മുഅല്ലിം. സൂറ അൽ ബഖറ 137 മുതൽ 141 കൂടിയ വചനങ്ങൾ. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: أي حديث بعده يؤمنون.
1: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുർസലാത്ത് നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അഷത്രി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം, തഫ്സീർ അമാനി, സൂറത്തുൽ ജിന്ന് 10 മുതൽ 15 കൂടിയ വചനങ്ങൾ.
4: വചനം 10, വാക്കർത്ഥം. വഅന്ന ലാനദരി, നാം അറിയുകയില്ല എന്നും നമുക്കറിഞ്ഞുകൂടാ എന്നും. അഷറുൻ, തിന്മയോ ദോഷമാണോ. ഉരീദ, ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ബിമം ഫിൽ അർദി, ഭൂമിയിലുള്ളവരിൽ ഉള്ളവരെ കൊണ്ട്. അം അറാദ, അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നുവോ. ബിഹിം, അവരെ കൊണ്ട്. അവരിൽ, റബ്ബുഹും റഷദ, അവരുടെ റബ്ബ് നേർവഴി, നന്മ.

ഭൂമിയിലുള്ളവരിൽ തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? അതല്ല അവരുടെ റബ്ബ് അവരിൽ നേർവഴി അഥവാ നന്മ ഉദ്ദേശിച്ചിരിക്കുന്നുവോ എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നും. വചനം 11. വാക്കർത്ഥം: വ അന്ന, നാമാകട്ടെ എന്നും, മിന്ന, നമ്മിലുണ്ട്, അസ്വാലിഹൂന, സത്വൃത്തർ, നല്ലവർ, വമിന്ന, നമ്മിലുണ്ട് താനും, ദൂനദാലിക്ക, അതുകൂടാതെയും, അതല്ലാത്തവരും, അതിനു താഴെയും, കുന്ന, നാം ആയിരിക്കുന്നു, അത്വറായിക്ക, പല മാർഗങ്ങൾ, കിദദ, വിഭിന്നമായ, ഛിന്നഭിന്നമായ.

നാമാകട്ടെ നമ്മളിൽ സത്വൃത്തന്മാരുണ്ട്, അതല്ലാത്തവരും നമ്മിലുണ്ട്. അതെ, നാം വിഭിന്ന മാർഗങ്ങളായി തീർന്നിരിക്കയാണ് എന്നും അവർ പ്രസ്താവിച്ചു. വചനം 10-11 എന്നിവയുടെ വിശദീകരണം. ആകാശത്ത് കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ പ്രവേശനം തടയപ്പെട്ടിരിക്കുന്നത് മൂലം വല്ല അനിഷ്ട സംഭവങ്ങളും ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്നുണ്ടോ? അതല്ല, വല്ല നന്മയും ഭൂമിയിലുള്ളവർക്ക് അതുമൂലം വരുവാനിരിക്കുന്നുവോ എന്ന് തങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നത്രേ 10-ാം വചനത്തിൻ്റെ സാരം. മിക്ക വ്യാഖ്യാതാക്കളും പറയുന്നതും അങ്ങനെയാണ്. ഒരു പക്ഷേ 11-ാം വചനത്തിൽ അവർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭൂവാസികളിൽ കുറെ നല്ലവരുണ്ടെങ്കിലും അവരിൽ നന്നല്ലാത്തവരും വിഭിന്ന മാർഗങ്ങൾ സ്വീകരിച്ചവരും ഉള്ള സ്ഥിതിക്ക് അവർക്ക് വല്ല ആപത്തും നേരിടുമോ ഇല്ലേ എന്നറിഞ്ഞുകൂടാ എന്നും ഉദ്ദേശ്യമാകാം. അതുമല്ലെങ്കിൽ പ്രവാചകന്മാരുടെ നിയോഗത്തിനു ശേഷം സമുദായം ദുർമാർഗം കൈവിടാതെ ശഠിച്ചു നിൽക്കുമ്പോൾ അവരിൽ പൊതുശിക്ഷ അനുഭവപ്പെടാറുള്ളതുപോലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലും വല്ല ശിക്ഷയും സംഭവിക്കുമോ എന്ന് ജിന്നുകൾ സംശയിച്ചതാണെന്നും വരാം. അല്ലാഹു അഅലം. ഏതായാലും വളരെ കരുതലോടും മര്യാദയോടും കൂടിയാണ് ജിന്നുകൾ ഈ വാചകം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാം. നമുക്കും അതിൽ നല്ല മാതൃകയാണ്. നോക്കുക, തിന്മയെപ്പറ്റി പറഞ്ഞപ്പോൾ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവോ ഉരീദ എന്ന് കർത്താവിനെ വ്യക്തമാക്കാതെ അവരുടെ റബ്ബ് ഉദ്ദേശിച്ചു എന്നു പറയാതെയും നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ റബ്ബ് ഉദ്ദേശിച്ചു അറാദ ബിഹിം എന്ന് കർത്താവിനെ വ്യക്തമാക്കിക്കൊണ്ടുമാണല്ലോ അവർ പറഞ്ഞത്. എല്ലാ ഗുണവും ദോഷവും ഭൂമിയിൽ സംഭവിക്കുന്നത് അല്ലാഹുവിങ്കൽ നിന്നാണെങ്കിലും ദോഷങ്ങളുടെ കാരണം സൃഷ്ടികളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന തത്വമാണ് ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തിന്മയെ അല്ലാഹുവിനോട് ചേർത്തു പറയാതിരിക്കുന്നത്. വചനം 12. വാക്കർത്ഥം: വഅന്ന ലനന്ന, നാം ധരിച്ചിരിക്കുന്നു എന്നും ഉറപ്പിച്ച് വിശ്വസിച്ചു എന്നും. അല്ലന്നു അജിസ, നാം അസാധ്യപ്പെടുത്തുന്നതേയല്ലെന്ന്, നാം പരാജയപ്പെടുത്തുന്നതേയല്ലെന്ന്, നാം തോൽപ്പിക്കുന്നതേയല്ലെന്ന്. അല്ലാഹ, അല്ലാഹുവിനെ, ഫിൽ അർളി, ഭൂമിയിൽ, വലന്നു അജിസഹു, നാം അവനെ പരാജയപ്പെടുത്തുന്നതേയല്ലെന്നും. ഹറബ, ഓടിപ്പോയിക്കൊണ്ട്. ഭൂമിയിൽ നാം അല്ലാഹുവിനെ അസാധ്യനാക്കി പരാജയപ്പെടുത്തുന്നതേയല്ലെന്നും ഓടിപ്പോയിക്കൊണ്ടും അവനെ നാം പരാജയപ്പെടുത്തുന്നതല്ലെന്നും നാം ഉറപ്പായി ധരിച്ചിരിക്കുന്നു എന്നും. വചനം 13. വാക്കർത്ഥം: വഅന്ന, നാം എന്നും, ഞങ്ങൾ എന്നും, ലമ്മ സമിഅന, ഞങ്ങൾ കേട്ട അവസരം, കേട്ടാറേ, അൽഹുദ, സന്മാർഗം, മാർഗദർശനം, ആമന്ന ബിഹി, നാം അതിൽ വിശ്വസിച്ചു എന്നും. ഫമൻ യുഅ്മിൻ, എന്നാൽ ആർ വിശ്വസിക്കുന്നുവോ, ബിറബ്ബിഹി, തൻ്റെ റബ്ബിൽ, ഫലാ യഖാഫു, എന്നാൽ അവൻ ഭയപ്പെടുകയില്ല, പേടിക്കേണ്ടതില്ല. ബഹ്സൻ, ഛേദത്തെ, നഷ്ടപ്പെടുത്തലിനെ, വലാ റഹഖ, അക്രമത്തെയും, ധിക്കാരവും ബാധയും വേണ്ടതില്ല.

ഞങ്ങൾ സന്മാർഗം കേട്ട അവസരത്തിൽ തന്നെ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്നും എന്നാൽ യാതൊരുവൻ തൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നുവോ അവൻ നഷ്ടത്തെയാകട്ടെ അക്രമത്തെയാകട്ടെ ഭയപ്പെടേണ്ടി വരികയില്ല എന്നും. വചനം 14 വാക്കർത്ഥം വഅന്ന നാം എന്നും നാം ആകട്ടെ എന്നും മിന്ന നമ്മിലുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് അൽ മുസ്ലിമൂന കീഴൊതുങ്ങിയവർ മുസ്ലിങ്ങൾ വമിന്നൽ ഖാസിത്തൂന നമ്മിലുണ്ട് അനീതി ചെയ്യുന്നവരും തെറ്റിയവരും ഫമൻ അസ്ലമ എന്നാൽ ആർ കീഴൊതുങ്ങിയോ മുസ്ലിമായോ ഫഉലായിക എന്നാൽ അക്കൂട്ടർ തഹറൗ അവർ ഗൗനിച്ചു പരിഗണിച്ചു റഷദ നേർവഴി തൻ്റെ ഇടം.

0: നാം ആകട്ടെ അനുസരിച്ച് കീഴൊതുങ്ങുന്നവരും നമ്മിലുണ്ട്, അനീതി ചെയ്യുന്നവരും നമ്മിലുണ്ട് എന്നും, എന്നാൽ ആർ അനുസരിച്ച് കീഴൊതുങ്ങിയോ അക്കൂട്ടർ നേർമാർഗം ഗൗനിച്ചു എന്നും. വചനം 15, വാക്കർത്ഥം. വഅമ്മൽ ഖാസിത്തൂന, എന്നാൽ അനീതി ചെയ്യുന്നവരാകട്ടെ, ഫഖാനു, അവരാകുന്നു, ആയിത്തീർന്നു, ലിജഹന്നമ, ജഹന്നമിന്, നരകത്തിന്, ഹത്വബ, വിറക്.
1: വഅമ്മൽ ഖാസിത്തൂന ഫഖാനു ലിജഹന്നമ ഹത്വബ,
0: അനീതി ചെയ്യുന്നവരാകട്ടെ അവർ നരകത്തിന് വിറകായിത്തീരുന്നതുമാണ് എന്നും പ്രസ്താവിച്ചു. വചനം 12 മുതൽ 15 വരെയുള്ളതിൻ്റെ വിശദീകരണം. നാം പിഴച്ച മാർഗം തുടരുകയാണെങ്കിൽ നമുക്ക് രക്ഷയില്ല, അല്ലാഹു നമ്മെ ശിക്ഷിക്കും, ഭൂമിയിൽ എവിടെ വെച്ചും അവന് നമ്മെ പിടികിട്ടും, നമുക്ക് ഓടി രക്ഷപ്പെടാനും സാധ്യമല്ല. നമ്മിലാകട്ടെ അല്ലാഹുവിനെ അനുസരിച്ചു ജീവിക്കുന്നവരും അല്ലാത്തവരും ഉൾക്കൊള്ളുന്നു. അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുന്നവർക്ക് രക്ഷയുണ്ട്, അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല, അല്ലാത്തവർക്ക് നരകം തന്നെയാണ് ആധാരം എന്നിങ്ങനെയുള്ള പല തത്വോപദേശങ്ങളാണ് അവർ, അഥവാ ഖുർആൻ കേട്ട ജിന്നുകൾ തങ്ങളുടെ ജനതയ്ക്ക് നൽകുന്നത്. മനുഷ്യരിലെന്ന പോലെ തന്നെ ജിന്നുകളിലും സത്വൃത്തരും ദുർവൃത്തരും സത്യവിശ്വാസികളും അവിശ്വാസികളും ഉണ്ടെന്നും, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് ജിന്നുകളും ബാധ്യസ്ഥരാണെന്നും മറ്റും ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാം. സൂറത്തിൻ്റെ ആദ്യത്തെ വചനത്തിൽ ജിന്നുകളെക്കുറിച്ച് എന്നിട്ട് അവർ പറഞ്ഞു, ഫഖാലു എന്നു പറഞ്ഞുവല്ലോ. അതിനെ തുടർന്ന് ഇതുവരെയുള്ള വചനങ്ങളിൽ കാണുന്നതെല്ലാം അവരുടെ പ്രസ്താവനയെ അല്ലാഹു ഉദ്ധരിച്ചതാകുന്നു. അവയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാകുന്നതാണ്. ആ പ്രസ്താവന ഇതോടെ അവസാനിച്ചു. അടുത്ത വചനങ്ങൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ വഹിയിൽ ഉൾപ്പെട്ടതാകുന്നു. എന്നുവച്ചാൽ ജിന്നുകൾ ഖുർആൻ കേൾക്കുകയും അതിനെ തുടർന്ന് മേൽക്കണ്ട പ്രസ്താവനകൾ ചെയ്യുകയും ചെയ്ത വിവരവും അടുത്ത, അഥവാ 16 മുതൽ 19 വരെയുള്ള വചനങ്ങളിലടങ്ങിയ കാര്യങ്ങളും വഹിയ മൂലം അറിയിക്കപ്പെട്ടിട്ടുള്ളതായി ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുവാൻ അല്ലാഹു നബിയോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് താൽപ്പര്യം. ഒരു കാര്യം ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. അറബി ഭാഷയിൽ നാം, നമ്മൾ, ഞങ്ങൾ എന്നീ അർത്ഥങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് നഹനു, നാ എന്നീ രണ്ട് സർവനാമങ്ങളും. വ്യത്യാസം സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്ത് ജിന്നിലെ 10 മുതൽ 15 വരെ ഉള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശദീകരിച്ചു നൽകിയത്.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: Peace Radio. Tune to reality.

വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ.

والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك يوم

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 131-132 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് 133-134 ആയത്തുകൾ.
2: أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ

എം കുന്തും. സാക്കിന മീമിന് ശേഷം കാഫ്, ഇവിടെ ഇദ്ഹാർ ചെയ്യണം. അവിടെ മണിക്കരുത്, എം കുൻ ഇങ്ങനെ മണിക്കരുത്. കുന്തും ഇവിടെ ഗുന്ന ചെയ്യണം, മണിക്കണം. സുക്കുനുള്ള നൂനിന് ശേഷം ത വന്നാൽ ഇഖ്ഫാ ബി ഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. കുന്തും. ശുഹദാ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഷുഹദറ ഇങ്ങനെയല്ല, ദ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്, വലത് ഭാഗം ഇടത് ഭാഗം ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു, നാവിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആ അക്ഷരം വരണം. അതോടൊപ്പം അത് ഇസ്തി അല്ല, അതിൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദ. ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന എന്നല്ല പറയുക, തഅബുദൂന അല്ല, ത അയിന് തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ ത എന്ന അക്ഷരമൊക്കെ വളരെ ലൈറ്റായിട്ട്, കാരണം കുറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തഅബുദൂന തഅബുദൂന എന്നല്ല, അങ്ങനെ ആകുമ്പോൾ അത് ത കനപ്പിച്ചു വരുന്ന രൂപത്തിലാവും. തഅബുദൂന മിൻ ബഅദി, സാക്കിന നൂനു ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദി അല്ല, മിൻ ബഅദി ഐൻ സുക്കൂൻ, ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. ബഅദി മിൻ ബഅദി. ഖാലു നഅബുദു ഐൻ ഇലാഹക വ ഇലാഹ, തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. ഇലാഹക വ ഇലാഹ ആബായിക, മദ് മുത്തസിൽ. ആബായിക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ആബായിക. ഇബ്റാഹീമ ബഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്റാഹീമ വ ഇസ്മാഈല വ ഇസ്മാഈല ഐൻ വ ഇസ്ഹാഖ ഹ ഐനും ഹാവും തൊണ്ടയുടെ മധ്യഭാഗമാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഏറ്റവും ഭൂരിഭാഗമായിട്ടും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഐനും ഹാവും ആയിരിക്കും, അത് തൊണ്ടയുടെ മധ്യഭാഗം, മഖ്റജ് കൃത്യമായിരിക്കണം. വ ഇസ്ഹാഖ ഖാഫ് ഇലാഹും തൻവീന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇലാഹും വാഹിദ ഇങ്ങനെ, വാഹിദ ഹ വാഹിദ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്ദ്, മദ്ദ് ഇഫദ് എന്നാണ് അതിൻ്റെ പേര്, മദ്ദ് ഇഫദ്. വനഹ്നു വനഹ്നു ലഹു മുസ്ലിമൂൻ, ഇവിടെ കൂട്ടി ഓതുമ്പോൾ വാഹിദം വനഹ്നു, അങ്ങനെ ഇദ്ഗാം ചെയ്ത് മണിക്കണം. വനഹ്നു ലഹു മുസ്ലിമൂൻ തിൽക ഉമ്മതുൻ മീമിൽ ശദ്ദ് മണിക്കണം. ഉമ്മതുൻ ഖദ് തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന്ന, തൻവീന് ശേഷം ഖാഫ് വന്നാൽ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ഉമ്മതുൻ ഖദ് ഇങ്ങനെ. ഖദ് ഖലത് ദാലിനെ ശരിക്കും കേൾക്കണം. ഖലത് എന്നാൽ ഖലത്ത് എന്ന് പറയേണ്ടതില്ല. ഖദ് ഖലത് ലഹ മാ കസബത് വലകും മാ കസബ്തും വലക്കും. സുക്കൂനുള്ള മീമിന് ശേഷം മീം ഇദ്ഗാം മുതമാസിലേൻ, സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതിൻ്റെ പേര് ഇദ്ഗാം മുതമാസിലേൻ. വലക്കും മാ കസബ്തും ഇങ്ങനെ. കസബ്തും ബഇനെയും ശരിക്ക് കേൾക്കണം, ഖൽഖല ചെയ്യണം. കസബ്തും വലാ തുസ്അലൂന
തുസ്അലൂന എന്നല്ല, തുസ് എ ഹംസ കൃത്യമായിട്ട് കേൾക്കണം. തുസ്അലൂന അമ്മാ കാനു, മീമിന് ശബ്ദം അടിക്കണം. കാനു യഅമലൂൻ, ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. യഅമലൂൻ യഅമലൂൻ എന്നല്ല, യഅമലൂൻ അവസാനത്തിൽ മദ്ദാരിദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ

0: സൂറത്തുൽ ബഖറയിലെ 133-134 ആയത്തുകൾ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കമ്പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: ശ്രോതാക്കളിനി കേൾക്കുന്നത് മനഃപാഠം, പേജ് 518, സാദൽ ഗാമിദി.

0: ഇപ്പോൾ കേട്ടത് മനപ്പാഠം, പേജ് 518, സഅദൽ ഖാമിദി.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് ഖുർആൻ റേഡിയോ, ഹർമേൻ ലൈവ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ, ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബുറൂജാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അദ്ദോസരി. ഇനി മദീനയിലെ ഇഷാ നമസ്കാരത്തിന്റെ പാരായണത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

ألف لام.

0: وَأَهْلَكْنَاهَا وَجَعَلْنَاهَا آيَةً لِلْعَالَمِينَ
1: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ ഇഷാ നമസ്കാരത്തിൽ സൂറ നാസിയാത്തിലെ 27 മുതൽ 46 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റ് ഇല്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: മുംതാസിയാനി പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആരിജിലെ ഇതുവചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബൂബക്കർ അഷ്അത്രി.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ്, 96 മുതൽ 109 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീൽ. ഇന്ന് സൂറത്ത് യൂനുസ് ആദ്യവചനം മുതൽ പൂർണ്ണമായും സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. അഷേഖ് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ സൂറത്ത് യൂനുസ് സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സ്വാഫാത്ത് 125-126 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم إذ قال لقومه ألا تتقون أتدعون بعلا وتذرون أحسن الخالقين. സ്നേഹ ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 124-ാമത്തെ വചനമാണ് നാം അവസാനമായി മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇദ് ഖാല ലിഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നില്ലേ? ഇവിടെ അല എന്ന പ്രയോഗത്തെക്കുറിച്ച് തഫ്സീറിൽ കാണാം. ഹുന അദാതു തഹ്ദീദിൻ, ഇത് പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പദപ്രയോഗമാണ്. അഥവാ നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ, നിങ്ങൾ തഖ്വയെ കാണിക്കുകയാണ്, സൂക്ഷ്മത കാണിക്കുകയാണ് വേണ്ടത് എന്ന അർത്ഥത്തിൽ. വലൈസത്ത് അദാതു അർദിൻ, അതല്ലാതെ അറിയുക എന്ന അർത്ഥത്തിൽ അല്ല ആ പദപ്രയോഗം. ലി അന്നഹു ലാ യഖ്സുദു അർദ തഖ്വ അലൈഹിം വലാക്കിൻ യഹുദ്ദുഹും അല ഹാദാ. ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ മുമ്പിൽ അള്ളാഹുവിനെ തഖ്വ പാലിക്കാൻ, സൂക്ഷ്മത കാണിക്കാൻ അത് മാത്രം അവരോട് പറയുകയല്ല, അല്ലെങ്കിൽ ആ കാര്യം അവരുടെ മുമ്പിൽ എടുത്തു പറയുകയല്ല, മറിച്ച് തഖ്വ കാണിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വത്തഖ്വ ഇത്തിഖാദു വിഖായത്തിൻ മിൻ അദാബില്ലാ. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു തടസ്സം, ഒരു മറ സ്വീകരിക്കലാകുന്നു. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഒരു മറ സ്വീകരിക്കലാകുന്നു. ബിഫിഅലി അവാമിരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രവർത്തിക്കുന്നതിലൂടെ. വജ്തിനാബി നവാഹീഹി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ വർദ്ധിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു മറ സ്വീകരിക്കലാകുന്നു, ഒരു വിഖായത്ത് സ്വീകരിക്കലാകുന്നു എന്ന് മുഫസ്സിരീങ്ങൾ തഖ്വയെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. തുടർന്ന് 125-ാമത്തെ വചനം. أَتَدْعُونَ بَعْلًا وَتَذَرُونَ أَحْسَنَ الْخَالِقِينَ. أَتَدْعُونَ, നിങ്ങൾ വിളിക്കുന്നുവോ, വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, ബഅലൻ ബഅലിനെ, وَتَذَرُونَ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നു, أَحْسَنَ الْخَالِقِينَ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമനെ, ഏറ്റവും നല്ല സ്രഷ്ടാവിനെ. അഥവാ അലാ തഖാഫൂനല്ലാഹ അല്ലാ തഖ്ഷൗന ഗളബല്ലാഹി, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ, അവൻ്റെ കോപത്തെ ഭയപ്പെടുന്നില്ലേ. അലാ തഖാഫൂന ഇഖാബല്ലാഹി, അല്ലാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുളെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതദ്ഊന ബഅലൻ സനമൻ കാനു യഅബ്ദൂനഹു. ഈ ബഅല് എന്നത് അവർ ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമാകുന്നു. ഫഅൻകറ അലൈഹിം നബിയുഹും, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അവരെ അതിൽ നിന്ന് വിലക്കുകയാണ്. ഇബാദതഹു, ആ ബഅലിനെ ആരാധിക്കുന്നതിൽ നിന്ന്. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അതദ്ഊന ബഅല അതഅബ്ദൂന സനമൻ ലാ യുബ്സിറു വലാ യസ്മഉ വലാ യതകല്ലമു വലാ യദുറു വലാ യൻഫഉ. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ പോലും കഴിയാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ വസ്തുവിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്നാണ്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്നാണ്. വതദറൂന ഐ വതതുറുകൂന, നിങ്ങൾ ഉപേക്ഷിക്കുന്നു. ഇബാദത അഹ്സനൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമനായ സർഷ്ടാവിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. ബയാനു സഫ്ഹിഹാ ഉലാ ഇൽ ഖൗം, അദ്ദേഹത്തിൻ്റെ വചനത്തിലടങ്ങിയിരിക്കുന്ന കാര്യം, ആ സമൂഹത്തിൻ്റെ ബുദ്ധിശൂന്യത അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ലി അന്നഹും യഅബ്ദൂന അൽബഅല, അവർ ബഅല് എന്ന വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത്. വഹുവ സ്വനമുൻ റുബ്ബമാ സ്വനഊഹു ബി ഐദീഹിം, അവർ സ്വകരങ്ങൾ കൊണ്ട് സ്വന്തം കൈകൾ കൊണ്ടുണ്ടാക്കിയതായിരിക്കാം അതിനെ. ഫകാന മഖ്ലൂഖൻ, അതാകട്ടെ ഒരു സൃഷ്ടിയാണ്. വയദറൂനൽ ഖാലിഖ അസ്സ വജല്ല, എന്നാൽ സ്രഷ്ടാവായ ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെ അവർ വിട്ടുകളയുന്നു. അല്ലദീ ഹുവ അഹ്സനുൽ ഖാലിഖീൻ, അവനാകട്ടെ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്കൃഷ്ടനാകുന്നു. വഹാദാ ലാ ശക്ക അന്നഹു ഗായത്തു സഫ്ഹി, അവരുടെ ആ പ്രവർത്തനം ഏറ്റവും വലിയ അങ്ങേയറ്റത്ത ബുദ്ധിശൂന്യതയാണെന്ന് യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. ഫ ഇന്ന അഹഖ മൻ യഅബ്ദു ഹുവല്ലാഹ് അസ്സ വജൽ, ആരാധന അർഹിക്കുന്നവൻ, അതിന് ഏറ്റവും അവകാശപ്പെട്ടവൻ, ഉന്നതനും മഹാനുമായ അള്ളാഹു മാത്രമാകുന്നു. അവിടെ അഹ്സനൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിനെക്കുറിച്ച് അഹ്സനൽ ഖാലിഖീൻ എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. ചില ആളുകളെങ്കിലും ചില തൽപര കക്ഷികളെങ്കിലും ഇത് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. സ്രഷ്ടാക്കൾ പലരുമുണ്ട് എന്ന രൂപത്തിൽ ഖാലിഖീൻ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതുകൊണ്ട് അള്ളാഹു മാത്രമല്ല മറ്റുള്ള ചിലരും സ്രഷ്ടാക്കളായിട്ടുണ്ട് എന്ന്, നഅ്ഊദുബില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഖാലിഖ് എന്ന് അള്ളാഹു പ്രയോഗിക്കുന്നു, അൽ ഖാലിഖ്. എന്നാൽ പരിമിതമായ ചില വസ്തുക്കൾ നിർമ്മിക്കുന്നവരെക്കുറിച്ചും അള്ളാഹു ഖാലിഖ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്നത് കേവലം തഗ്യീറും തഹ്വീലും മാത്രമാകുന്നു, അഥവാ ഉള്ള ഒരു വസ്തുവിൽ രൂപമാറ്റം വരുത്തൽ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രൂപത്തിൽ മാറ്റം വരുത്തൽ, അതുമാത്രമാണ് അള്ളാഹുവല്ലാത്ത ഏത് സൃഷ്ടികളും അവർ നിർമ്മിക്കുന്നതിലൂടെ ചെയ്യുന്നത്. പക്ഷെ അള്ളാഹുവാകട്ടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടി ഖൽഖു ഈജാദിൻ, അഥവാ ഇല്ലാത്തൊരു വസ്തുവിനെ ശുദ്ധശൂന്യതയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടി നടത്തുന്നത്. വയഹ്തമിലു അന്നഹും യദ്ദഊന അൽ ബഅല യദ്ഊന അൽ ബഅല വയദ്ഊന അല്ലാഹ, മറ്റൊന്ന്, അവർ ഈ ബഅലിനെയും പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു. വലാക്കിൻ മൻ ദഅ ഗൈറല്ലാഹി വദഅ അല്ലാഹ, എന്നാൽ ഒരാൾ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നു. ഫഇന്നല്ലാഹ ഗനിയുൻ അൻഹു, അള്ളാഹു ആ ആളുകളിൽ നിന്ന് മുക്തനാകുന്നു, അഥവാ അള്ളാഹുവോടും പ്രാർത്ഥിക്കുന്നു അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നു. ഫയകൂനു കത്താരിക്കി ലിദുആ ഇല്ലാ, അള്ളാഹുവിനോടും അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നതിലൂടെ അവൻ പ്രാർത്ഥന ഒഴിവാക്കിയവനാകുന്നു. കമാ സ്വഹൽ ഹദീസ്, സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവീഹി അൻ റബ്ബിഹി അന്നഹു ഖാൽ, ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർക്കി, അല്ല പറഞ്ഞു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഞാൻ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഒഴിവാകുന്നു അവരുടെ പങ്കിൽ നിന്നും. മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി തറക്തുഹു വശിർക്കഹു, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു അവൻ അതിൽ എൻ്റെ കൂടെ മറ്റൊരാളെ കൂടി പങ്കു ചേർത്താൽ അവനെയും അവൻ്റെ ശിർക്കിനെയും ഞാൻ ഉപേക്ഷിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആളുകൾ ബഅലിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിനെയും അവർ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞത് വതദുഊന, ഇലിയാസ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ച ചോദ്യം അള്ളാഹു പറയുന്നു, അതദുഊന ബഅലൻ, നിങ്ങൾ ബഅലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണോ. വതദറൂന അഹ്സനൽ ഖാലിഖീൻ, ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടികർത്താവിനെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുകയാണോ. ഇവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അതോടൊപ്പം സൃഷ്ടികളോടും പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹുവിനെ കൈവിട്ടവർ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടും പ്രാർത്ഥിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ കൈവിട്ടവരാകുന്നു. നമ്മുടെ സമൂഹത്തിൽ ബദരീങ്ങളെ, മുഹിയദ്ദീൻ ഷെയ്ഖെ, മമ്പുറത്തെ തങ്ങളെ എന്നു വേണ്ട പല മഹാന്മാരെന്ന് പറയപ്പെടുന്നവരെയും അമ്പിയാക്കന്മാരെയും ശുഹദാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അതുവഴി അള്ളാഹുവിനെ തന്നെ അവർ കൈവിട്ടവരാണെന്നാണ് അള്ളാഹുവിൻ്റെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, കൈഫ തഅബ്ദൂന സനമൻ വതതുറുക്കൂന ഇബാദത്തല്ലാഹി അഹ്സനൽ ഖാലിഖീൻ, എങ്ങനെയാണ് നിങ്ങൾ ഈ ആ വിഗ്രഹത്തെ ആരാധിക്കുക, എന്നിട്ട് ഏറ്റവും ശ്രേഷ്ഠനായ ഉത്കൃഷ്ടനായ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ അവനെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. തുടർന്ന് 126-ാമത്തെ വചനത്തിൽ പറയുന്നു, അല്ലാഹ റബ്ബകും വ റബ്ബ ആബായികുമുൽ അവ്വലീൻ, അല്ലാഹ, അതായത് അല്ലാഹുവിനെ, റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവായ, വ റബ്ബ ആബായികും നിങ്ങളുടെ പിതാക്കളുടെയും രക്ഷിതാവായ, അൽ അവ്വലീൻ പൂർവീകന്മാരായ, ഫല്ലദീ യസ്തഹിഖുൽ ഇബാദ ഹുവല്ലാഹ്, ആരാധന അർഹിക്കുന്നവൻ അല്ലാഹു മാത്രമാകുന്നു, ലി അന്നഹു കാരണം അവൻ, അല്ലദീ ഖലഖ ഫസവ്വാ സൃഷ്ടിക്കുകയും എന്നിട്ട് ശരിപ്പെടുത്തുകയും ചെയ്തവനാകുന്നു, വല്ലദീ ഖദ്ദറ ഫഹദാ വ്യവസ്ഥപ്പെടുത്തുകയും എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തവനാകുന്നു. അതാണ് സൂറത്തുൽ അഅലയിൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. സൂറത്തുൽ നഹലിൽ കാണാം, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ, അഫമൻ യഖ്ലുഖു സൃഷ്ടി നടത്തുന്നവൻ, കമൻ ലാ യഖ്ലുഖു സൃഷ്ടി നടത്താത്തവനെ പോലെയാണോ, സൃഷ്ടിക്കാത്തവനെ പോലെയാണോ, അഫലാ തദക്കറൂൻ നിങ്ങൾ ആലോചിക്കുന്നില്ലേ. ഇത് ബുദ്ധിയുള്ള ഏത് മനുഷ്യനെയും ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമാകുന്നു. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പ്രാർത്ഥനയും ആരാധനയും അതിൻ്റെ എല്ലാ അംശങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നടത്തുമ്പോൾ മനുഷ്യൻ ബുദ്ധിശൂന്യനായി മാറുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ലെന്ന് സൂറത്തുൽ ഹജ്ജിൽ ഒരു ഉദാഹരണ സഹിതം അള്ളാഹു എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. പക്ഷേ എന്തൊക്കെ ഖുർആനും ഹദീസും വിശദീകരിച്ചാലും മുസ്ലിം സഹോദരന്മാരിൽ പോലും അള്ളാഹുവല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകളും ഇബാദത്തിൻ്റെ അംശങ്ങളും തിരിച്ചുവിടുന്നവർ, ആ ആളുകൾ ഇത്തരം ചോദ്യങ്ങളെ ഗൗരവമായി കാണേണ്ടതാണ്. അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും സൃഷ്ടി നടത്താൻ സാധ്യമല്ല എന്നിരിക്കെ അവരാരും പ്രാർത്ഥനക്കോ ആരാധനക്കോ ആരാധനയുടെ ഏതെങ്കിലും അംശങ്ങൾക്കോ അർഹരല്ല, അവരോട് പ്രാർത്ഥിച്ചുകൂടാ എന്നതാണ് ഖുർആൻ ഇത് ആവർത്തിച്ച് പറയുന്നതിലൂടെ ഏത് മനുഷ്യനെയും പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ ഈ കാര്യം അല്ലാഹു വിശദമായി പറയുന്നത് കാണാൻ സാധിക്കും. ഹേ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവീൻ. വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ആ സൃഷ്ടാവിനെ, എങ്കിൽ നിങ്ങൾ സൂക്ഷ്മതാബോധമുള്ളവരായേക്കാം. ഇവിടെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചത്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് അല്ലാഹു നമ്മളെ എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നു, അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാഷ, നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ. വസ്സമാ ബിനാ, ആകാശത്തെ മേൽപ്പുറയാക്കി തന്നവൻ. വഅൻസല മിനസ് സമാഇ മാ, ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തന്നവൻ. ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലകും, അതുവഴി നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. ഫലാ തജ്അലൂലില്ലാഹി അന്ദാദാ, അപ്പോൾ നിങ്ങൾ അല്ലാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കേ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ, അവൻ സൃഷ്ടിച്ച ചില സൃഷ്ടികളെക്കുറിച്ച് മനുഷ്യർ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇതെല്ലാം ചെയ്തവനായ ആ അല്ലാഹുവിൽ നിങ്ങൾ പങ്കുകാരം ഉണ്ടാക്കരുത്. ചില ആളുകളെങ്കിലും ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനെ പോലെ മറ്റൊരു അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കലാണെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നേരമറിച്ച് അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണം, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു പ്രവർത്തനം, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം, അത് ഒരു ശക്തിക്ക് വകവെച്ചു കൊടുത്താൽ അതുവഴി അവൻ ശിർക്ക് ചെയ്യുന്നവനായി മാറുകയാണ്. പക്ഷേ ഖുർആൻ വളരെ ലളിതമായി ഏത് ബുദ്ധിയുള്ള മനുഷ്യനും ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റിയ രൂപത്തിൽ വിശദീകരിച്ചു പറഞ്ഞാലും തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങൾ അതൊരിക്കലും ശിർക്കല്ല എന്ന് സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുകയും അതിൽ മൂടർച്ച് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യർ, വിവേകമുള്ള മനുഷ്യർ, അവർ ചിന്തിക്കേണ്ട കാര്യമാണ്, ഒരു സൃഷ്ടിയെയും അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ സൃഷ്ടിക്കാൻ കഴിയാത്ത, എന്നാൽ എല്ലാം സൃഷ്ടിച്ച അല്ലാഹുവിനെ, അവനെ മാത്രം ആരാധിക്കാനാണ് മനുഷ്യൻ കൽപ്പിക്കപ്പെട്ടത്. ഒരു സൃഷ്ടിയെയും സൃഷ്ടിക്കാത്ത മനുഷ്യരെ, അതേപോലെയുള്ള സൃഷ്ടികളെ ആരാധിക്കുക എന്നത് ബുദ്ധിയുള്ള മനുഷ്യന് ഭൂഷണമല്ല എന്നതുകൂടി ഈ വചനം പഠിപ്പിക്കുന്നു. ഫലാ തജ്അലുല്ലാഹി അഷ്ബാഹൻ, നിങ്ങൾ അല്ലാഹുവിന് സദൃശ്യന്മാരെ ഉണ്ടാക്കരുത്. വനുലറാ മിനൽ മഖ്ലൂഖീൻ, സൃഷ്ടികളിൽ നിന്ന് സമന്മാരെ ഉണ്ടാക്കരുത്. വൽഹാൽ അന്നക്കും തഅലമൂന അന്നല്ലാഹ തആല ലൈസ ലഹു ശരീകുൻ ഫിൽ ഖൽഖി, നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു മഴ പെയ്യിപ്പിക്കുന്നതിൽ, ആകാശഭൂമികൾ സൃഷ്ടിച്ചതിൽ, കായ്ക്കനികൾ മുളപ്പിച്ചതിൽ ഒരാൾക്കും ഒരു പങ്കുമില്ലെന്ന്, എങ്കിൽ ആ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ ഏകത്വം കലർപ്പില്ലാത്ത ശുദ്ധ തൗഹീദ് അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഇത്തരം വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ അത് ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യാൻ നാം ഏവർക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തു സ്വാഫാത്തിലെ 125-126 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
4: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീറു അമാനി. ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് അമാനി മൗലവി മലയാളത്തിൽ നിർവഹിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ് തഫ്സീറു അമാനി. ഇന്നത്തെ തഫ്സീറു അമാനി പ്രോഗ്രാമിൽ സൂറത്തു നൂഹിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്.
1: 71 അധ്യായം സൂറത്തു നൂഹിൻ്റെ അവസാന ഭാഗത്ത് അമാനി മൗലവി നൽകിയ വ്യാഖ്യാനക്കുറിപ്പ്. വിഗ്രഹാരാധനയുടെ തുടക്കം. മനുഷ്യവർഗത്തിൻ്റെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം ഭൂലോക ജീവിതം ആരംഭിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുവാൻ തുടങ്ങുകയും ചെയ്തതോടെ തന്നെ മനുഷ്യ ശത്രുവായ പിശാചും അവൻ്റെ പ്രവർത്തന പരിപാടികൾ അവർക്കിടയിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തന്നാൽ കഴിയുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും ആദമിൻ്റെ സന്തതികളെ വഞ്ചിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവനാണല്ലോ ഇബ്ലീസ്. അധികം താമസിയാതെ ആദം നബി അലൈഹിസ്സലാമയുടെ മക്കൾക്കിടയിൽ വഴക്കും വക്കാണവും ഉണ്ടാകുമാറ് മനുഷ്യരിൽ നിക്ഷിപ്തമായ കോപം, അസൂയ, രോഷം ആദിയായവയെ അവൻ ഇളക്കിവിട്ടു. അത് മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ കൊലപാതകത്തിൽ കലാശിക്കുകയും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുവാൻ പോകുന്ന വിവരം അല്ലാഹു മലക്കുകളെ അറിയിച്ചപ്പോൾ മലക്കുകൾ ചോദിച്ചു, അതജ്അലു ഫീഹാ മൈ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കുദ്ദിമാ, അതിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ അതിൽ നീ ആക്കുന്നുവോ? അവർക്ക് അല്ലാഹു നൽകിയ മറുപടി, ഇന്നി അഅലമു മാലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് നിശ്ചയമായും എനിക്കറിയാം എന്നായിരുന്നു. സൂറത്തുൽ ബഖറ 30 വചനം. മനുഷ്യവർഗം കുഴപ്പവും രക്തം ചിന്തലും നടത്തുകയില്ലെന്ന് അല്ലാഹു പ്രസ്താവിച്ചിട്ടില്ല. അവർക്ക് അറിഞ്ഞുകൂടാത്ത പല രഹസ്യങ്ങളും അതിൽ അന്തർഭവിച്ചിട്ടുണ്ടെന്നേ സർവജ്ഞനായ അല്ലാഹു മറുപടി പറഞ്ഞുള്ളൂ. മലക്കുകൾ സംശയിച്ച അക്കാര്യം ഏറെ താമസിയാതെ പുലരുകയും ചെയ്തു. അതെ, ആദം നബി അലൈഹിസ്സലാമയുടെ പുത്രനായ ഹാബീലിനെ സ്വന്തം സഹോദരൻ

0: ക്കാരനായ കാബീൽ കൊലപ്പെടുത്തി. അങ്ങനെ രക്തം ചിന്തലിൻ്റെയും കുഴപ്പത്തിൻ്റെയും ഉദ്ഘാടനം പിശാചു കൊണ്ടാടി. ഈ സംഭവം സൂറത്തുൽ മാഇദ 30 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. കർമ്മരംഗത്ത് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതുകൊണ്ട് പിശാജ് തൃപ്തി അടഞ്ഞില്ല. വിശ്വാസരംഗത്തേക്കും അതവൻ വ്യാപിപ്പിച്ചു. അങ്ങനെ പല ഊഹങ്ങളും തെറ്റായ ധാരണകളും ആശയക്കുഴപ്പങ്ങളും മനുഷ്യഹൃദയങ്ങളിൽ തലപൊക്കി. കാലക്രമത്തിൽ അവയെല്ലാം സത്യ യാഥാർത്ഥ്യങ്ങളായി അംഗീകരിക്കപ്പെടുവാനും തുടങ്ങി. ദൈവികേതര മതങ്ങളുടെ ഉത്ഭവ സ്ഥാനം ഇതത്രേ. ദൈവികേതര മതങ്ങളിൽ അതിപുരാതന മതമാണ് സ്വാബിയ മതം അഥവാ ഗോളാർച്ചന മതം. ഈ മതക്കാരിൽ രണ്ട് തരക്കാരുണ്ട്. നക്ഷത്രങ്ങളും ഉപരിഗോളങ്ങളുമെല്ലാം ചില ആത്മീയ ശക്തികളുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്ന ധാരണയിൽ അവയെ ആരാധിച്ചുവരുന്ന ഒരു കക്ഷി. അതത് ഗ്രഹങ്ങളിലുണ്ടെന്ന് സങ്കൽപ്പിക്കപ്പെടുന്ന ആത്മാക്കൾക്ക് ചില പ്രത്യേക രൂപങ്ങൾ നൽകുകയും ആ രൂപത്തിലുള്ള പ്രതിമകളെ ആരാധിക്കുകയും ചെയ്യുന്ന മറ്റൊരു കക്ഷി. വിഗ്രഹാരാധന രംഗപ്രവേശം ചെയ്ത ഒരു മാർഗം ഇതായിരുന്നു. ചിലർ അള്ളാഹുവിനെ ഒരു സ്ഥൂല വസ്തുവായി കണക്കുകൂട്ടി രാജാധിപതിയായ അവൻ്റെ സിംഹാസനത്തിനു ചുറ്റും അവൻ്റെ പരിചാരകരായി മലക്കുകൾ നിലകൊള്ളുന്നതായി അവർ സങ്കൽപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റേതെന്ന സങ്കൽപ്പത്തിൽ വളരെ വലിയൊരു പ്രതിമയും ചുറ്റുപാടും മലക്കുകളുടേതെന്ന ഭാവേന വേറെ കുറെ ചെറുപ്രതിമകളും പ്രതിഷ്ഠിച്ച് അവർ അവയെ ആരാധിക്കുവാൻ തുടങ്ങി. മറ്റൊരു കൂട്ടർ അള്ളാഹുവിൻ്റെ ദിവ്യഗുണങ്ങളുടെ പ്രതീകങ്ങളെന്നോണം ചില പ്രത്യേക രൂപങ്ങളെ സങ്കൽപ്പിച്ചുണ്ടാക്കി ആ രൂപങ്ങളെ പ്രതിഷ്ഠിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തു വന്നു. നാലാമതൊരു വിഭാഗക്കാർ മരണപ്പെട്ടുപോയ സത്വൃത്തരായ പുണ്യവാന്മാരുടെ സ്മരണയ്ക്കും ബഹുമാനത്തിനും വേണ്ടി അവരുടെ പ്രതിരൂപങ്ങൾ നിർമ്മിക്കുകയും കാലാന്തരത്തിൽ അവയോടുള്ള ബഹുമാനം അതിരു കവിഞ്ഞ് അവയെ ആരാധിച്ചു തുടങ്ങുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനത ആരാധിച്ചു വന്ന വദ്ദ്, സുവാ, യഗൂത്, യഊക്, നസ്ർ എന്നീ ദൈവങ്ങൾ ഈ ഇനത്തിൽപ്പെട്ട വിഗ്രഹങ്ങളത്രേ. ഈ അഞ്ചു പേരിലുമുള്ള വിഗ്രഹങ്ങളെ ചില അറബി ഗോത്രങ്ങൾ ആരാധിച്ചിരുന്നതിനെപ്പറ്റി പ്രസ്താവിച്ചുകൊണ്ട് ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയിലുണ്ടായിരുന്ന ചില സജ്ജനങ്ങളുടെ പേരുകളാണവ. അങ്ങനെ അവർ നശിച്ച് അഥവാ മരിച്ചുപോയപ്പോൾ അവർ ഇരിക്കാറുണ്ടായിരുന്ന ഇരിപ്പിടങ്ങളിൽ അവയുടെ പേര് നൽകിക്കൊണ്ട് ചില പ്രതിഷ്ഠകൾ സ്ഥാപിക്കണമെന്ന് പിശാജ് ജനങ്ങൾക്ക് ദുർബോധനം നൽകി. അവരത് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവ ആരാധിക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ അക്കൂട്ടർ നശിച്ചു പോവുകയും ചെയ്തു. ചുരുക്കത്തിൽ, ആദ്യം സജ്ജന സ്മരണയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട ആ സ്മാരകങ്ങൾ പിൽക്കാലത്ത് ആരാധ്യ വിഗ്രഹങ്ങളായി മാറി എന്ന് സാരം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ സമുദായത്തിൽ സംഭവിക്കുവാൻ ഇടയാകരുതെന്ന് കരുതി ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശനം, സിയാറത്തുൽ ഖുബൂർ പോലും വിരോധിച്ചിരുന്നത് ഇവിടെ സ്മരണീയമാകുന്നു. ഷിർക്കിൻ്റെ വശങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് അറിയാറായപ്പോൾ ഖബർ സന്ദർശനം നടത്തുന്നത് പരലോകസ്മരണയ്ക്ക് ഉതകുന്നതാണെന്ന കാരണത്താൽ നബി പിന്നീട് അതിന് മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. തിരുമേനി പറഞ്ഞു, ഖബറുകളെ സന്ദർശിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് നിരോധിച്ചിരുന്നു, അറിഞ്ഞേക്കുക, എന്നാൽ നിങ്ങൾ അവയെ സന്ദർശിച്ചുകൊള്ളുവീൻ. റവാഹു മുസ്ലിം. തിർമ്മിദിയുടെ നിവേദനത്തിൽ ഇതും കൂടിയുണ്ട്, കാരണം അത് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാകുന്നു. ഇതിനെല്ലാം പുറമെ മറ്റൊന്നുകൂടി, പ്രവാചകന്മാർ തുടങ്ങിയ മഹാത്മാക്കൾ മുഖാന്തരം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളിലൂടെ വല്ല അസാധാരണമായ അത്ഭുത സംഭവങ്ങളും നടന്നതായി കാണുമ്പോൾ അവരിൽ അല്ലെങ്കിൽ അവയിൽ ദിവ്യത്വം കൽപ്പിക്കപ്പെടുക അഥവാ ആ മഹാത്മാക്കളിലോ അല്ലെങ്കിൽ ആ വസ്തുക്കളിലോ അള്ളാഹു അവതരിപ്പിക്കുകയോ പ്രത്യക്ഷപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നും അവന്റെ ഏതെങ്കിലും ഒരു ഗുണം
1: അവതരിച്ചിട്ടുണ്ടെന്നും കരുതുക.
0: അങ്ങനെ ആ മഹാത്മാക്കളുടെയോ വസ്തുക്കളുടെയോ പ്രതിമകളുണ്ടാക്കി പൂജിച്ചു വരിക. ഹിന്ദുക്കളുടെ വിവിധ അവതാര വിശ്വാസങ്ങളും വിഗ്രഹാരാധനകളും ക്രിസ്ത്യാനികൾ ഈസാനബി അലൈഹിസ്സലാമയെയും കുരിശിനെയും ആരാധിക്കുന്നതുമെല്ലാം ഈ ഇനത്തിൽ ഉൾപ്പെട്ടവയും അത്രേ. പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ അബദ്ധജടിലമായ ചിന്താഗതികളിൽ നിന്നുമായി ഉത്ഭവിക്കുകയും കാലാന്തരത്തിൽ ചില പ്രത്യേക രൂപങ്ങളിൽ സ്ഥിരപ്പെട്ട മതസിദ്ധാന്തങ്ങളായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത പലതരം വിഗ്രഹാരാധനകളാണ് മേൽപ്പറഞ്ഞതെല്ലാം. വിഗ്രഹാരാധനയുടെ പ്രസ്തുത ഇനങ്ങളെല്ലാം തന്നെ ഷിർക്കാണെന്ന് അഥവാ ബഹുദൈവ വിശ്വാസമാണെന്ന് ഖുർആൻ സംശയാതീതമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിഗ്രഹങ്ങൾ സ്വയം തന്നെ തങ്ങൾക്ക് ഗുണമോ ദോഷമോ വരുത്തുവാൻ പ്രാപ്തമാണെന്ന വിശ്വാസത്തോടെ അവയെ ആരാധിച്ചു വരുന്നവർ തുലോം കുറവായിരിക്കും. പക്ഷേ അവയെ ആരാധിക്കുന്നതുമൂലം ഏതെങ്കിലും പ്രകാരേണ ദൈവസാമീപ്യത്തിനും പുണ്യം നേടുന്നതിനും ഉപകരിക്കുമെന്നും അവയോ അവ പ്രതിനിധാനം ചെയ്യുന്ന പുണ്യാത്മാക്കളോ അല്ലെങ്കിൽ വൻ സൃഷ്ടികളോ അള്ളാഹുവിങ്കൽ ശുപാർശയും സ്വാധീനവും ചെലുത്തി തങ്ങൾക്ക് രക്ഷ നൽകുമെന്നും ഉള്ള വിശ്വാസമാണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, സൂറത്തു സുമർ 3-ാം വചനം. അവർ ഞങ്ങളെ അള്ളാഹുവിങ്കലേക്ക് സാമീപ്യം നൽകി അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല എന്നും. ഹാ ഉലാ ഇ ഷുഫഅഉനാ ഇൻദല്ലാ, സൂറത്ത് യൂനുസ് 18-ാം വചനം. ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്നും മറ്റും വിഗ്രഹാരാധകന്മാർ പറയാറുള്ളതായി അള്ളാഹു ഉദ്ധരിക്കുന്നത് ഇതിനെപ്പറ്റിയാകുന്നു. സൂറത്ത് യൂനുസിൽ നിന്നുദ്ധരിച്ച ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു വാചകം ഇവിടെ ശ്രദ്ധേയമാകുന്നു. അതിങ്ങനെയാണ്: വനലീറു ദാലിക ഫി ഹാദ സമാനി ഇഷ്തിഗാലു കസീരി മിനൽ ഖൽഖി ബി തഅലീമി ഖുബൂരിൽ അകാബിരി അല ഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫഅഅ ലഹും ഇൻദല്ലാഹി തആല. തഫ്സീറു റാസി, വാള്യം 4, പേജ് 557. സാരം: മഹാന്മാരുടെ കബറുകളെ ബഹുമാനിച്ചാൽ അവർ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായി തീരുമെന്ന വിശ്വാസത്തോടെ ഇക്കാലത്ത് വളരെ പടപ്പുകൾ മഹാന്മാരുടെ കബറുകളെ ബഹുമാനിക്കുന്നതിൽ ഏർപ്പെട്ടിട്ടുള്ളതും ഇതിനു തുല്യമായതാകുന്നു. ഇമാം റാസി റഹിമഹുല്ലയുടെ കാലത്തെ അഥവാ ഹിജറ 7-ാം നൂറ്റാണ്ടിലെ സ്ഥിതിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അതിനുശേഷം ഈ ഏർപ്പാട് എത്രമാത്രം കൂടുതൽ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ടെന്ന് ഇന്ന് സത്യാന്വേഷികളെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അള്ളാഹുവിൽ ശരണം. ഷിർക്കിൻ്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
2: أعوذ بالله من الشيطان الرجيم.
3: فلا تحسبن الله مخلف وعده.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യുഹിബ്ബുല്ലാഹുൽ

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസിൻ്റെ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ല, നല്ലൊരു,
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഇളം പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞുകാരികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ഭാഗം സൂറത്തുൽ കഹ്ഫിലെ 102 മുതൽ 110 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാ അള്ളാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ കഹ്ഫിലെ 102 മുതൽ 110 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: بسم الله الرحمن الرحيم إذا وقع

خيرا واذكرن ما يتلى في بيوتكن من آيات الله والحكمة

يقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين.

0: وحيل بينهم وبين ما يشتهون كما فعل بأشياعهم من قبل إنهم كانوا في شك مريب.
1: جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ. പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: Peace Radio. Tune to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സാദി. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറ ലൈലിലെ 5 മുതൽ 11 കൂടിയ വചനങ്ങളാണ്. അവതരണം നസ്റുല്ലാ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇനി കേൾക്കുന്നത് തഫ്സീറു സാദിയുടെ മറ്റൊരു എപ്പിസോഡാണ്, മറ്റൊരു ഭാഗമാണ്. വിശുദ്ധ ഖുർആനിലെ 92-ാം അധ്യായം സൂറത്തു അല്ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷമുള്ള 5 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നാം കേൾക്കുന്നത്. ആ ഭാഗത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു അല്ലൈലിലെ 5 മുതൽ 11 വരെ ആയത്തുകളുടെ പാരായണം നമുക്കൊന്ന് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: تردى.
1: ما شاء الله. വളരെ മധുരമായ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ 92-ാം അധ്യായം സൂറത്തുൽ ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ ആയത്തുകളുടെ ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഇനി നമ്മൾ പഠിച്ചു വരുന്നത്. അതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഫ അമ്മ, എന്നാൽ അപ്പോൾ, മൻ അഅത്വ, ആർ കൊടുത്തുവോ, വത്തഖ, സൂക്ഷിക്കുകയും ചെയ്തുവോ, വസദ്ദഖ, സത്യമാക്കുകയും ചെയ്തു, ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ, ഫസനുയസ്സിറുഹു, എന്നാൽ അവന് നാം സൗകര്യം നൽകും, എളുപ്പമാക്കും, ലിൽ യുസ്റ, ഏറ്റവും സൗകര്യമായതിലേക്ക്, എളുപ്പമായതിലേക്ക്. വ അമ്മാമൻ, എന്നാൽ ഒരുവൻ, ബാഖില, അവൻ ലുബ്ധത, പിശുക്ക് കാട്ടിയിരിക്കുന്നു, വസ്തഗ്ന, ധന്യത, നടിക്കുകയും ചെയ്തു, ഐശ്വര്യം നടിക്കുകയും ചെയ്തു, വകദ്ദബ, വ്യാജമാക്കുകയും ചെയ്തു, ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ, ഫസനുയസ്സിറുഹു, അപ്പോൾ അവന് നാം സൗകര്യം ചെയ്യും, ലിൽ ഉസ്റ, ഏറ്റവും ഞെരുക്കമായതിലേക്ക്, പ്രയാസപ്പെട്ടതിലേക്ക്. വമായുഗ്നി, ധന്യമാക്കുകയില്ല, പ്രയോജനപ്പെടുകയില്ല, അൻഹു, അവന് മാലുഹു, അവൻ്റെ ധനം, അവൻ്റെ സ്വത്ത്, ഇസാ തറദ്ദ, അവൻ മറിഞ്ഞു വീണാൽ, നാശമടഞ്ഞാൽ. 92-ാം അധ്യായം സൂറത്തുൽ ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ ആയത്തുകളുടെ പൂർണ്ണമായ അർത്ഥം നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മുഴുവൻ ആസ്വാദനം നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. 5 മുതൽ 11 വരെ ആയത്തുകളുടെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം.
2: എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത
0: പാലിക്കുകയും
2: ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ, അവനു നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. എന്നാൽ ആര് പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത
0: നടിക്കുകയും
2: ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തുവോ, അവനു നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നതാണ്. അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല.
1: മാഷാല്ലാ, വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനും പഠിക്കുന്നതിനും അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ സൂറത്തുൽ ലൈലിൻ്റെ 92-ാം അധ്യായം സൂറത്തുൽ ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ ആയത്തുകളുടെ പാരായണം നമ്മൾ കേട്ടു. അതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കി. അതിനു പുറമെ ആയത്തുകളെ അതിൻ്റെ അർത്ഥം മുഴുവനായി കേൾക്കാനുള്ള അവസരവും നമുക്ക് ലഭിച്ചു. ഇനി ഈ ആയത്തുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ അപഗ്രഥിച്ചുകൊണ്ട് മഹാനായ നാസറുദ്ദീൻ സഅദി തൻ്റെ തഫ്സീറു സഅദിയിൽ നൽകിയ വിശദീകരണത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെ പരിഭാഷ ഭാഷാ വിവർത്തനം നൽകിയിരിക്കുന്നത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ്. അദ്ദേഹത്തിൻ്റെ വിവർത്തനമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
3: അള്ളാഹു പ്രവർത്തിക്കുന്നവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും വിശദമാക്കുന്നു. എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും കൽപ്പിക്കപ്പെട്ട ധനപരമായ ആരാധനകളിൽ, അതായത് സക്കാത്ത്, പ്രായശ്ചിത്തങ്ങൾ, ഐച്ഛിക ദാനങ്ങൾ, നല്ല കാര്യങ്ങൾക്ക് നൽകൽ തുടങ്ങിയവ, നമസ്കാരം, നോമ്പ് പോലുള്ള ശാരീരിക ആരാധനകളും ഈ നൽകലിൽ ഉൾപ്പെടും. ഹജ്ജ്, ഉംറ പോലുള്ള ശാരീരികവും സാമ്പത്തികവുമായ ആരാധനകളും അതിൽപ്പെട്ടതാണ്. സൂക്ഷ്മത പാലിക്കുകയും വിരോധിക്കപ്പെട്ട വ്യത്യസ്തങ്ങളായ നിഷിദ്ധങ്ങളെയും തെറ്റുകളെയും സൂക്ഷിക്കുക, ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു, അതായത് അള്ളാഹുവല്ലാതെ ആരാധനില്ലെന്നതും മതപരമായ എല്ലാ വിശ്വാസങ്ങളും പരലോകത്ത് പ്രതിഫലാർഹമായ എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തുകയും ചെയ്തു. അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. എളുപ്പമായിത്തീരാനുള്ള കാരണങ്ങൾ അവനിൽ നിന്നുണ്ടായതിനാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കുകയും നന്മകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കൽ സാധ്യമാക്കുകയും ചെയ്തു. എന്നാൽ ആർ പിശുക്ക് കാണിക്കുകയും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അവൻ പിശുക്ക് കാണിച്ചു, അതായത് നിർബന്ധവും ഐച്ഛികവുമായ ദാനങ്ങളിൽ. അതോടൊപ്പം അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അവൻ്റെ മനസ്സിനെ അനുവദിച്ചതുമില്ല. അള്ളാഹുവിനെ തൊട്ട് അവൻ സ്വയം പര്യാപ്തത നടിക്കുകയും അങ്ങനെ അള്ളാഹുവിനുള്ള ആരാധനകളെ പാടെ ഉപേക്ഷിക്കുകയും തൻ്റെ രക്ഷിതാവിലേക്ക് ആവശ്യമുള്ളവനായി അവനെ അവൻ കാണാതിരിക്കുകയും ചെയ്തു. എന്നാൽ രക്ഷിതാവിനെ തൻ്റെ ആരാധ്യനും പ്രിയപ്പെട്ടവനുമായി കണ്ട് അവനിലേക്ക് തിരിഞ്ഞാലല്ലാതെ അവന് വിജയമോ രക്ഷയോ കൈവരിക്കാനാവില്ല. ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തു. അള്ളാഹു തൻ്റെ അടിമയുടെ മേൽ നിർബന്ധമാക്കിയ ശരിയായ വിശ്വാസങ്ങളെ സത്യപ്പെടുത്താതെ അവർ തള്ളിക്കളഞ്ഞു. അവന് നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നതാണ്. ആക്ഷേപകരമായ കാര്യങ്ങളിലേക്കും പ്രയാസകരമായ അവസ്ഥയിലേക്കും അവൻ എളുപ്പമെത്തും. അങ്ങനെ തിന്മകൾ എവിടെയായിരുന്നാലും അതവന് സൗകര്യപ്രദമാവുകയും തെറ്റായ പ്രവർത്തനങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും. ഇതിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല. അവനെ അതിരുവിട്ടവനും സ്വയം പര്യാപ്തനും പിശുക്കനുമാക്കിയ ധനം അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന് പ്രയോജനപ്പെടുകയില്ല. കാരണം സൽപ്രവർത്തനമല്ലാതെ മനുഷ്യനോടൊപ്പമുണ്ടാകില്ല. ബാധ്യത വീട്ടാത്ത ധനം അവന് നാശമായിരിക്കും. കാരണം അവൻ അവൻ്റെ പാരത്രിക ജീവിതത്തിനു വേണ്ടി ഒന്നും നീക്കിവെച്ചിട്ടില്ല.
1: തഫ്സീർ സഅദിയിൽ മഹാനായ നാസിറുദ്ദീൻ സഅദി സൂറത്തുൽ ലൈലിൻ്റെ 5 മുതൽ 11 വരെയുള്ള വചനങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനത്തിൻ്റെ മലയാള ഭാഷാന്തരമാണ് നമ്മൾ കേട്ടത്. ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ചത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ്. തഫ്സീർ സഅദിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ലൈലിൻ്റെ തുടർന്നുള്ള വാചകങ്ങൾ, തുടർന്നുള്ള വചനങ്ങൾ, തുടർന്നുള്ള ആയത്തുകൾ ഇൻഷാ അള്ളാഹ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ലൈൽ 5 മുതൽ 11 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. അവതരിപ്പിച്ചത് നസറുല്ലാ സലാഹി.
4: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
5: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറത്തുൽ ബഖറയിലെ 131-132 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിസ് അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 130 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം നമ്മൾ ഓതിപ്പോകുന്ന സമയങ്ങളിൽ വരാറുള്ള അബദ്ധങ്ങൾ, അതൊരു പക്ഷേ അർത്ഥമാറ്റം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായേക്കാം, അതുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ എന്ന് നമ്മൾ പഠിക്കുന്നത് 131-132 ആയത്തുകളാണ്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇദ് ഖാല സാധാരണ പറയുന്നത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ഇസ് എന്നോ ഇദ് എന്നോ അല്ല, ഇദ്. ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം വളരെ നേരിയ തോതിൽ, സാഇൻ്റെ അത്ര തന്നെ ഇല്ല, പുറത്തായിരിക്കണം നാവിൻ്റെ അറ്റം. അതാണ് ഖാഫ് എന്ന അക്ഷരം തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് മേലെയാണ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. ഇദ് ഖാല ലഹു ലഹു റബ്ബുഹു, ലഹു റബ്ബുഹു അവിടെ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. റബ്ബുഹു ബാഇന് ദമ്മാണ്, റബ്ബഹു എന്ന് ഓതരുത്, റബ്ബുഹു. റബ്ബുഹു അസ്ലിം, ഇവിടെ ഉള്ള ആ ഒരു നീട്ടൽ മദ്ദ് ഹ ഉദ്ദമീറിന് ശേഷം ഹംസ വന്നു. മദ് സുലത്തുൽ കുബറ സുലത്തു തവീൽ എന്നൊക്കെയാണ് പറയുക. മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. റബ്ബുഹു അസ്ലിം ഇങ്ങനെ. ഇനി അസ്ലിം വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുന്നത് ഉത്തമം. അവിടെ സില എന്നൊരു അടയാളം കാണാൻ പറ്റും, ചേർത്തി ഓതുന്നത് നല്ലത്. ഖാല അസ്ലംതു, ഖാല ഖാഫ് അസ്ലംതു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലിറബ്ബിൽ ആലമീൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആലമീൻ എന്നതിലെ ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ ആലമീൻ ആ നീട്ടൽ മദ് ആർദുൽ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അടുത്ത ആയത്തിൽ വവസ്സ ബിഹ ഇബ്രാഹീമു, വവസ്സ സ്വാദാണ്, വവസ്സ വവസ്സ ബിഹ എന്നല്ല പറയേണ്ടത്, വവസ്സ സ്വാദ് ഉച്ചരിക്കുന്ന സമയത്തും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. വവസ്സ സ്വാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വവസ്സ സ വവസ്സ സ്വാദിൻ്റെ ഒക്കെ ആ ഒരു ഉച്ചാരണം ശരിക്കും കണ്ടിട്ടും കൂടെ പഠിക്കേണ്ടതാണ്, അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ പരിശോധിക്കുക. വവസ്സ ബിഹ ഇബ്രാഹീമു, ബിഹ ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. ബിഹ ഇബ്രാഹീമു, മദ്ദ് മുൻഫസിലാണത്. ഇബ്രാഹീമു ബാഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമു ബനീഹി, ഇബ്രാഹീമു ബനീഹി. വയഅഖൂബ് വയഅഖൂബ്, യഅഖൂബ് എന്നതിൽ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം വയഅഖൂബ് എന്നല്ല, വയഅഖൂബ്. ഐനും ഖാഫും ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. يا بني ان الله, يا بني, يا ان شد ഉണ്ട്, يا بني എന്നല്ല, يا بني ان الله. ان نون مشدغن, نون شد വന്നാൽ മണിക്കണം. ان الله اصطفى, اصطفى صاد طاء രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അഥവാ ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. ഇവിടെ സ്വാദുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർത്തുക, ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അതാണ് ഇസ്തഫ, ഇസ്തഫ. വളരെയധികം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് സ്വാദ്, ത അല്ല. ഇവിടെ ഇന്നല്ലാഹസ്തഫ എന്ന് അല്ല ഓതേണ്ടത്, ഇന്നല്ലാഹസ്തഫ. ലകുമുദ്ദീന, ലകുമുദ്ദീന. ഫല തമൂതുന്ന, ഫല തമൂതുന്ന, തമൂതുന്ന. നൂന്ന് ശദ്ദ് മണിക്കണം. ഇല്ല വഅൻതും, വഅൻതും. നൂനിനെ
അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന വഅൻതും വഅൻതും. ശേഷം വഅൻതും മുസ്ലിമൂൻ. സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീം. അപ്പോൾ വഅൻതും മുസ്ലിമൂൻ ഇദ്ഗാം മുതമാസിലിൻ. അവിടെയും സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തു, അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഅൻതും മുസ്ലിമൂൻ. ഇങ്ങനെയാണ് ഓതേണ്ടത്. അവസാനത്തിലുള്ള ആ ദൈർഘ്യം മദ്ദ്, നേരത്തെ പറഞ്ഞതുപോലെ മദ്ദ് ആരതുൽ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 131, 132 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങളനുസരിച്ച് അബദ്ധങ്ങളൊന്നുമില്ലാതെ പാരായണം ചെയ്യുവാനും പഠിക്കുവാനും ശ്രമിക്കുക. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബക്കറയിലെ 131, 132 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.

وعنت الوجوه للحي القيوم وقد خاب من حمل ظلما وقد خاب

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അള്ളാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി പല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: بسم الله الرحمن الرحيم.
2: إذا وقع

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായമായ സൂറത്തുൽ വാഖിഅയാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവമുണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കും.
2: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവ് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബ 94 മുതൽ 106 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഹദീദ് 16 മുതൽ 19 കൂടിയ വചനങ്ങളും. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
2: الحمد لله رب العالمين الرحمن الرحيم

മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബ 94 മുതൽ 106 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഹദീദ് 16 മുതൽ 19 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നഹ്ലിലെ 14 മുതൽ 23 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബ 94 മുതൽ 106 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഹദീദ് 16 മുതൽ 19 കൂടിയ വചനങ്ങളും പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നഹ്ലിലെ 14 മുതൽ 23 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷര മികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ അൽ മുഅല്ലിം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 123 മുതൽ 127 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 123 മുതൽ 127 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ് ഖലീഫ അത്തുനൈജി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ

0: ഒരുക്കി അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 203 മുതൽ 207 കൂടിയ വചനങ്ങൾ നാം പഠിക്കുന്നു.
1: വചനം 203. വദ്കുറുല്ലാഹ, അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്യുവീൻ. ഫീ അയ്യാമിൻ, ചില ദിവസങ്ങളിൽ. മഅ്ദൂദാതിൻ, എണ്ണപ്പെട്ട. ഫമൻ, എന്നാൽ ആരെങ്കിലും. തഅജ്ജല, ധൃതിപ്പെട്ടുവെങ്കിൽ. ഫീ യൗമൈനി, രണ്ടു ദിവസങ്ങളിൽ. ഫലാ ഇസ്മ, എന്നാൽ കുറ്റമില്ല. അലൈഹി, അവൻ്റെ മേൽ. വമൻ തഅഖ്ഖറ, ആരെങ്കിലും പിന്തിനിന്നാൽ, താമസിച്ചെങ്കിൽ. ഫലാ ഇസ്മ അലൈഹി, എന്നാൽ അവൻ്റെ മേൽ കുറ്റമില്ല. ലിമനിത്തഖ, സൂക്ഷിക്കുന്നവർക്ക്. വറ്റഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. വഅലമു, അറിയുകയും ചെയ്യുവിൻ. ഇന്നക്കും, നിങ്ങളാകുന്നു എന്ന്. ഇലൈഹി തുഹ്ഷറൂൻ, അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന്.

0: എണ്ണപ്പെട്ട അല്പം ചില ദിവസങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊള്ളുവീൻ. എന്നാൽ ആരെങ്കിലും രണ്ടു ദിവസം കൊണ്ട് ധൃതിപ്പെട്ടു പോരുന്ന പക്ഷം അവൻ്റെ മേൽ കുറ്റമില്ല. ആരെങ്കിലും പിന്തിനിന്നാൽ അവൻ്റെ മേലും കുറ്റമില്ല. അതേ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അഥവാ അവർക്കാണ് ഇപ്പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ അവങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊള്ളുകയും ചെയ്യുവീൻ.
1: വചനം 203 വിശദീകരണം. അയ്യാമിം മാദൂദാത്ത് അഥവാ എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ കൊണ്ട് ഇവിടെ ഉദ്ദേശം വലിയ പെരുന്നാൾ ദിവസത്തെ തുടർന്നുള്ള 3 ദിവസങ്ങളാകുന്നു. അതായത് അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറയപ്പെടുന്ന ദുൽഹജ്ജ്, 11, 12, 13 തീയതികൾ. ഈ ദിവസങ്ങളിൽ പ്രത്യേകം അള്ളാഹുവിൻ്റെ ദിക്ർ അഥവാ സ്മരണ വേണ്ടതുണ്ടെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ദിവസങ്ങളിൽ നമസ്കാരങ്ങൾക്കു ശേഷവും ജംറകളിൽ എറിയുമ്പോഴും ബലിമൃഗങ്ങളെ അറുക്കുമ്പോഴും മറ്റും തക്ബീർ ചൊല്ലുന്നത് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നതും. അടിക്കുറിപ്പ്: മിനായിൽ വെച്ച് 3 പ്രത്യേക സ്ഥലങ്ങളിൽ 7 പ്രാവശ്യം കല്ലെറിയേണ്ടതുണ്ടല്ലോ, ആ സ്ഥലങ്ങൾക്കാണ് ജംറകൾ എന്ന് പറയുന്നത്. വിശദീകരണം തുടരുന്നു. അയ്യാമുത്ത് തശ്രീഖ് തിന്നുവാനും കുടിക്കുവാനും ദിക്റിനുമുള്ള ദിവസങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുമുണ്ട്. മുസ്ലിം: ഈ ദിവസങ്ങളിൽ ഹാജിമാർ മിനായിൽ താമസിച്ചുകൊണ്ട് ജംറകളിൽ കല്ലേറു നടത്തേണ്ടതുണ്ട്. എന്നാൽ 2 ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കി 2-ാം ദിവസം അവിടെ വിട്ടുപോരുന്നതിനും 3 ദിവസം നിന്ന് 3-ാം ദിവസം പോരുന്നതിനും വിരോധമില്ലെന്നും അള്ളാഹു അറിയിക്കുന്നു. 3-ാം ദിവസം പോരുന്നതാണ് നല്ലതെങ്കിലും രണ്ടും ആവാമെന്ന് സാരം. 2-ോ 3-ോ ദിവസമെന്നുള്ളതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഭയഭക്തിക്കും സൂക്ഷ്മതക്കുമാണെന്നും രണ്ടും സ്വന്തം സ്വാർത്ഥങ്ങളെ മുൻനിർത്തിയാകരുതെന്നും ഉണർത്തുന്നു. അവസാനം മുമ്പ് പലപ്പോഴും കണ്ടതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എല്ലാവരും അവസാനം അവൻ്റെ അടുക്കൽ തിരിച്ചു ചെല്ലേണ്ടി വരുമെന്ന് ഓർമ്മിച്ചുകൊണ്ടിരിക്കണമെന്നും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.
0: വചനം 204. വമിനന്നാസി, മനുഷ്യരിലുണ്ട്, മൻ, യാതൊരുവൻ, ചിലർ, യുഅജിബുക, നിന്നെ അത്ഭുതപ്പെടുത്തും, ഖൗലുഹു, അവൻ്റെ വാക്ക്, ഫിൽ ഹയാത്തി, ജീവിതത്തിൽ, അദ്ദുനിയ, ഐഹികമായ, വയുഷ്ഹിദു, അവൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും, അല്ലാഹ, അല്ലാഹുവിനെ, അഅലാ മാ ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിലുള്ളതിനെപ്പറ്റി, വഹുവ, അവനാകട്ടെ, അലദ്, കുതർക്കിയാണ്, മഹാവഴക്കുകാരനാകുന്നു, അൽ ഹിസാം, തർക്കം കൂടുന്നതിൽ, വഴക്ക്, കേസ്, എതിർപ്പ് കൂടുന്നതിൽ.

0: അവന്റെ വാക്ക് അഥവാ സംസാരം നിന്നെ അത്ഭുതപ്പെടുത്തും. അവന്റെ ഹൃദയത്തിലുള്ളതിനെ അഥവാ ആത്മാർത്ഥതയെപ്പറ്റി അവൻ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. അവനാകട്ടെ വാസ്തവത്തിൽ കുതർക്കിയായ വഴക്കുകാരനും അഥവാ കടുത്ത വൈരാഗ്യമുള്ളവനും ആയിരിക്കും.
1: വചനം 205. വഇദാ തവല്ല, അവൻ തിരിഞ്ഞുപോയാൽ, അധികാരം ലഭിച്ചാൽ, സഅ, അവൻ പരിശ്രമിക്കും, ഉത്സാഹിക്കുകയായി, ഫിൽ അർദി, ഭൂമിയിൽ, ലിയുഫ്സിദ, നാശമുണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ, ഫീഹ, അതിൽ, വയുഹ്ലിക, നശിപ്പിക്കുവാനും, അൽ ഹർസ, വിള, കൃഷി, വൻ നസ്ല, സന്തതി, വംശം, വല്ലാഹു, അല്ലാഹു ആകട്ടെ, ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നില്ല, അൽ ഫസാദ, നാശം, കുഴപ്പം.

0: അവൻ തിരിഞ്ഞുപോയാലാകട്ടെ, അവൻ ഭൂമിയിൽ പരിശ്രമം നടത്തുകയായി, അതിൽ നാശം അഥവാ കുഴപ്പം ഉണ്ടാക്കുവാനും വിളയും സന്തതിയും നാശപ്പെടുത്തുവാനും. അല്ലാഹു ആകട്ടെ നാശത്തെ അഥവാ കുഴപ്പത്തെ ഇഷ്ടപ്പെടുന്നില്ലതാനും. വചനം 206. വഇദാ ഖീല ലഹു, അവനോട് പറയപ്പെട്ടാൽ, ഇത്തഖില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അഖദത്ഹു, അവനെ പിടികൂടും, അൽ ഇസ്സത്തു, പ്രതാപം, രോഷം, ദുരഭിമാനം, അഹങ്കാരം, ബിൽ ഇസ്മി, കുറ്റത്തിന്, പാപത്തിന്, ഫഹസ്ബുഹു, എന്നാൽ അവന് മതി, ജഹന്നം, നരകം, വലബിഇസ, എത്രയോ മോശം തന്നെ, വളരെ ചീത്ത, അൽമിഹാദ്, ആ തൊട്ടിൽ, വിധാനം, വിരിപ്പ്.
1: وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد.
0: അവനോട് നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയപ്പെട്ടാലാകട്ടെ, പ്രതാപം അഥവാ രോഷം അവനെ കുറ്റകൃത്യത്തിനു പ്രേരിപ്പിക്കുകയായി, എന്നാൽ അവനു ജഹന്നം മതി അഥവാ നരകം മതി, അത് എത്രയോ മോശപ്പെട്ട വിധാനം തന്നെ. വചനം 207. വമിനന്നാസി, മനുഷ്യരിലുണ്ട്, മയ്യശ്രി, വിൽക്കുന്നവൻ, നഫ്സഹു, തന്നെ തന്നെ, സ്വന്തത്തെ, തൻ്റെ ആത്മാവിനെ, ഇബ്തിഗോ, ആഗ്രഹിച്ചതിനാൽ, മർദാത്തില്ല, അല്ലാഹുവിൻ്റെ പ്രീതി, പൊരുത്തപ്പാട്, വല്ലാഹു റഊഫുൻ, അല്ലാഹു വളരെ കൃപയുള്ളവനാണ്, ദയ കനിവുള്ളവനാണ്, ബിൽ ഇബാദ്, അടിയാന്മാരോട്.

0: മനുഷ്യരിലുണ്ട് വേറെ ചിലരും അള്ളാഹുവിൻ്റെ പ്രീതിയെ തേടിക്കൊണ്ട് തൻ്റെ സ്വന്തത്തെ അഥവാ ആത്മാവിനെ അവൻ വിൽക്കുന്നതാണ്. അള്ളാഹു അടിയാന്മാരോട് വളരെ കൃപയുള്ളവനുമാകുന്നു.
1: 204, 205, 206, 207 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
0: ഐഹികമായ കാര്യങ്ങൾക്കു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരും ഐഹികവും പാരത്രികവുമായ നന്മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായ രണ്ടുതരം ആളുകളെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം അതുപോലെയുള്ള വേറെ രണ്ടുതരം ആളുകളെയും അവരുടെ സ്വഭാവങ്ങളെയും സംബന്ധിച്ചാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്. ഒരു കൂട്ടർ കപടന്മാരും ദുഷ്ടമനസ്ഥിതിക്കാരും മറ്റേവർ നിഷ്കളങ്കരും വിശിഷ്ട മനസ്ഥിതിക്കാരുമാകുന്നു. ഇങ്ങനെ രണ്ടുതരം മനുഷ്യരെപ്പറ്റിയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ തരക്കാരെപ്പറ്റി പറഞ്ഞതിൻ്റെ സാരം ആകർഷകവും മധുരമയവുമായ സംസാരം കേൾക്കുന്നവർക്ക് കൗതുകവും ആശ്ചര്യവും തോന്നിപ്പോകും. തങ്ങളുടെ ആത്മാർത്ഥതയും ശുദ്ധതയും സ്ഥാപിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ നാമം ഇടയ്ക്കിടെ അവർ ഉപയോഗപ്പെടുത്തുകയും അവനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. യഥാർത്ഥത്തിൽ സത്യത്തോടും സത്യത്തിൻ്റെ കക്ഷിയോടും കടുത്ത ശത്രുതയും വൈരാഗ്യവുമാണ് അവരുടെ ഉള്ളിലുള്ളത്. കുതർക്കവും വഴക്കും കൂടുന്നതിൽ നിപുണന്മാരുമായിരിക്കും. സംസാരരംഗത്ത് നിന്ന് മാറി കർമ്മരംഗത്ത് വന്നാലാകട്ടെ, നാട്ടിൽ കുഴപ്പത്തിൻ്റെയും നാശത്തിൻ്റെയും മാർഗങ്ങളിലുമായിരിക്കും അവരുടെ യത്നവും ശ്രദ്ധയും. ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുക, സമാധാന ജീവിതം താറുമാറാക്കുക മുതലായ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. ഇതെല്ലാം കാണുമ്പോൾ ആരെങ്കിലും അവരോട് അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഇതൊന്നും അവൻ ഇഷ്ടപ്പെടാത്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്ക് ചെവി കൊടുക്കുകയില്ലെന്ന് മാത്രമല്ല, നേരെ മറിച്ച് അഹങ്കാരവും രോഷവും പിടികൂടുകയും കൂടുതൽ തോന്നിയവാസവും ധിക്കാരവും പ്രവർത്തിക്കുവാൻ തങ്ങളുടെ ഊക്കും പ്രതാപവും അവരെ പ്രേരിപ്പിക്കുകയുമായിരിക്കും ചെയ്യുക. ഇങ്ങനെയുള്ളവരെ ഗുണദോഷിച്ചിട്ടോ ഉപദേശിച്ചിട്ടോ ഫലമില്ല. അവരെ ഒതുക്കുവാൻ അള്ളാഹു നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് നരകം. അതു മതി അവർക്ക്. അവിടെ എത്തുമ്പോൾ അവരുടെ ഈ ഊക്കും ധിക്കാരവുമൊന്നും കാണുകയില്ല എന്നൊക്കെയാണ് ഇത്തരക്കാരെപ്പറ്റി പറഞ്ഞതിൻ്റെ സാരം. നന്നേ ചുരുക്കം വാക്കുകളിലായി അവരോട് ചെയ്ത ഈ താക്കീതിൻ്റെ ഗൗരവം ഒന്നാലോചിച്ചു നോക്കുക. അക്കാലത്തുള്ള കപടവിശ്വാസികളെ അല്ലെങ്കിൽ അവരിൽപ്പെട്ട ചിലരെപ്പറ്റിയാണ് ഈ വിവരണമെന്നും അവരുടെ കാര്യത്തിലാണ് ഇതിൻ്റെ അവതരണമെന്നും വ്യാഖ്യാതാക്കളിൽ ചിലരൊക്കെ പ്രസ്താവിച്ചു കാണാമെങ്കിലും ഖതാദ, മുജാഹിദ്, റബീഉ, റഹിമഹുമുള്ള മുതലായവർ പ്രസ്താവിച്ചതുപോലെ സത്യവിശ്വാസികളിലാകട്ടെ കപടവിശ്വാസികളിലാകട്ടെ ഈ സ്വഭാവക്കാരായ എല്ലാവരെയും സംബന്ധിക്കുന്നതാണിത് എന്നത്രേ ശരിയായ അഭിപ്രായം. ഇത്തരക്കാർ താരതമ്യേന എല്ലാ കാലത്തും സുലഭമാണല്ലോ, നമ്മുടെ ഇക്കാലത്ത് വിശേഷിച്ചും. വഇദാ തവല്ല എന്ന വാക്കിന് തിരിഞ്ഞുപോയാൽ എന്നും അധികാരം ലഭിച്ചാൽ എന്നും അർത്ഥം വരാവുന്നതാണ്. ഒന്നാമത്തെ അർത്ഥപ്രകാരം അവർ സംസാര രംഗത്തുനിന്ന് വിട്ടുമാറിയാൽ എന്നും, രണ്ടാമത്തെ അർത്ഥപ്രകാരം അവർക്കു നാട്ടിൽ വല്ല അധികാരമോ സ്വാധീനമോ കൈവന്നാൽ എന്നും ഉദ്ദേശമായിരിക്കും. ഒന്നാമത്തെ അർത്ഥത്തെ ആസ്പദമാക്കിയാണ് മുകളിൽ കണ്ട വിവരണം. വാചക ഘടന നോക്കുമ്പോൾ അതിനാണ് മുൻതൂക്കം കാണുന്നത്. രണ്ടാമത്തെ അർത്ഥമാണ് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ആശയം കൂടുതൽ വ്യക്തവുമാണ്. യഥാർത്ഥ വിശ്വാസവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തിയും മനസ്സിൽ തീണ്ടാത്തവർക്ക് അധികാരവും സ്വാധീനവും കിട്ടിയാലുണ്ടാകുന്ന ചെയ്തികളെപ്പറ്റി അള്ളാഹു നൽകിയ ആ വിവരണം അക്ഷരാർത്ഥത്തിൽ നാം കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ.
1: രണ്ടാമത്തെ തരക്കാരെപ്പറ്റി അള്ളാഹു അധികം വിശദീകരിച്ചിട്ടില്ല. വിശദീകരണം കൂടാതെ തന്നെ അവരെപ്പറ്റി മനസ്സിലാക്കാവുന്നതാണ് താനും. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തപ്പാടുമാണ് അവരുടെ ഏക ലക്ഷ്യം. അതിനായി ഏത് ത്യാഗവും വരിക്കുവാൻ അവർ തയ്യാറാണ്. ധനം, പ്രതാപം മുതലായവ മാത്രമല്ല, സ്വന്തം ആത്മാവിനെ പോലും അതിനുവേണ്ടി ബലികഴിക്കുവാൻ അവർ ഒരുക്കമാണ്. എന്നിരിക്കെ അവരുടെ വാക്കും പ്രവൃത്തിയും അതിനനുസരിച്ചായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇതിനൊരു ഉദാഹരണമായി സുഹൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തു കാണിക്കുന്നു. അടിക്കുറിപ്പ്: സുഹൈബ് സ്വതവേ ഇറാഖുകാരനായിരുന്നു. ചെറുപ്പകാലത്ത് ഒരു യുദ്ധത്തിൽ റോമാക്കാർ അദ്ദേഹത്തെ പിടിച്ച് അടിമയാക്കിക്കൊണ്ടുപോയി. കാലക്രമത്തിൽ അദ്ദേഹം മക്കയിൽ വന്നു താമസമാക്കി വ്യാപാരം വഴി കുറേ സമ്പാദിച്ചു. ഇസ്ലാമിൽ ആദ്യമായി വിശ്വസിച്ച പൂർവ്വവിശ്വാസികളിൽ ഒരാളായ അദ്ദേഹത്തിന് നാട്ടിൽ ഉറ്റവരാരുമില്ലാത്തതുകൊണ്ട് ഖുറൈശി മുശ്രിക്കുകളിൽ നിന്ന് വളരെ കൂടുതൽ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിരുന്നു. വ്യാഖ്യാനം തുടർച്ച: അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് ഈ വചനം അവതരിച്ചതെന്നും ചിലർ പ്രസ്താവിച്ചിരിക്കുന്നു. അവതരണ കാരണം ഏതായാലും അതിലെ ഉള്ളടക്കം അദ്ദേഹത്തിനു മാത്രം ബാധകമായതല്ല, പൊതുവെ ബാധകമാണ് എന്നതിൽ സംശയമില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് ഒരുങ്ങിയപ്പോൾ ഖുറൈശികൾ അദ്ദേഹത്തെ തടഞ്ഞു. നീ ഒരു ദരിദ്രനായിക്കൊണ്ട് ഈ നാട്ടിൽ വന്ന് ഇവിടെ വെച്ച് സമ്പാദിച്ച സ്വത്തുക്കളുമായി നാടുവിടുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ലെന്ന് അവർ ഷഠിച്ചു. വേണമെങ്കിൽ സ്വന്തം ദേഹവുമായി പോയിക്കൊള്ളാമെന്നായി. അമ്പയത്തിലും മറ്റും വിദഗ്ധനായിരുന്ന അദ്ദേഹം അവരുമായി ഒരു സംഘട്ടനത്തിനൊരുങ്ങാതെ തൻ്റെ സ്വത്തുക്കളത്രയും മക്കയിൽ വിട്ടേച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോയി. ഈ വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹൈബ് ലാഭം നേടി. സുഹൈബിൻ്റെ കച്ചവടം ലാഭത്തിലായി. ഇതാണ് ആ സംഭവം. ആദ്യത്തെ തരക്കാരെപ്പറ്റി അവർക്ക് ജഹന്നം മതി എന്നാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ, ഈ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന നേട്ടത്തെപ്പറ്റി പറഞ്ഞത് വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അടിയാന്മാരെപ്പറ്റി കൃപയുള്ളവനാണ് എന്നത്രേ. ജീവിതമത്രയും അള്ളാഹുവിൻ്റെ പ്രീതിക്കായി നീക്കിവെച്ച ഇവർക്ക് ഇതിലധികം വലിയൊരു വാഗ്ദാനം വേറെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ?
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു സോഫാത്ത് 123-124 വചനങ്ങളാണ്. ഇന്ന് നാം പഠിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 122-ാമത്തെ വചനമായിരുന്നു നാം അവസാനമായി മനസ്സിലാക്കിയത്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മൂസ ഹാറൂൻ അലൈഹിമസ്സലാം അവരെക്കുറിച്ച് അല്ലാഹുവിൻ്റെ വിശ്വാസികളായ അടിമകളിൽപ്പെട്ടവരായിരുന്നു അവർ എന്നാണ് പരാമർശിച്ചത്. അത് വിശദീകരിക്കുന്നിടത്ത് അല്ലാഹുവിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത്, അല്ലാഹുവിന് അബദായി ജീവിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഒരു മഹത്വമായി മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. മനുഷ്യർ തൻ്റെ ദേഹേച്ഛക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ തൻ്റെ സ്രഷ്ടാവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവൻ്റെ അടിമയായി ജീവിക്കുന്നവരും വിശ്വാസികളിൽ അല്ലെങ്കിൽ മനുഷ്യരിലുണ്ട്. യഥാർത്ഥത്തിൽ ഭൗതികവാദികളെന്ന് പറയുന്നവർ മതത്തെ തിരസ്കരിക്കുന്ന, മതത്തെ തള്ളിപ്പറയുന്ന അത്തരം ആളുകൾ തങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. മതത്തെ പാരതന്ത്രമായി എല്ലാ തരത്തിലും മനുഷ്യനെ അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. സത്യത്തിൽ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അവരാണ് സത്യത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ. തഫ്സീറിൽ കാണാം, വലിഹാദ നറാ അന്നഹാ ഉലാഇൽ ഫൗലവിയീന, ഈ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ പാലിക്കാതെ സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കുന്നവർ, അല്ലദീന യുരീദൂന അൻ യകൂന അന്നാസ് ഫൗദ, അവർ ആഗ്രഹിക്കുന്നു മനുഷ്യരെല്ലാം ഒരു നിയമവും പാലിക്കാതെ അവർ സ്വതന്ത്രരായി ജീവിക്കണമെന്ന്, അങ്ങനെയാണ് അവർ വാദിക്കുന്നത്. മുദ്ദഈന അന്ന ഹാദിഹി ഹിയൽ ഹുരിയ, അവർ വാദിക്കുന്നു അതാണ് സ്വാതന്ത്ര്യം എന്ന്. നറാ അന്ന ഹാഉലാഇ ഹുമുല്ലദീന ഇബ്തലൂ ബിർറിഖി, യഥാർത്ഥത്തിൽ പാരതന്ത്ര്യം കൊണ്ട് അടിമത്തം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാകുന്നു അവർ. ലി അന്ന ശൈത്വാന ഇസ്തർഖഹും വജഅലഹും അബീദ, ശൈത്വാൻ അവരെ മനസ്സുകളെ അടക്കി ഭരിച്ചിരിക്കുകയാണ്. അവർ ശൈത്വാനിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. ശൈത്വാൻ അവരെ സ്വാതന്ത്ര്യം തടഞ്ഞു വച്ചിരിക്കുന്നു. വലൗ അബദുല്ലാഹ സുബ്ഹാനഹു വതആല ലസലിമു മിൻ ഹാദ റിഖി, ഈ പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവർ മോചിതരാകുമായിരുന്നു അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ. ഫഹും തറക്കുർ റിഖ അല്ലദീ ഖുലിഖൂ ലഹു, തങ്ങളുടെ സൃഷ്ടാവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, അവൻ്റെ അടിമകളായി ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട അവർ. വബലൗ ബിരിഖിൻ നഫ്സി വശൈത്താൻ, അവർ ദേഹേച്ഛക്കും പിശാചിനും അടിമകളായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മല്ലയുടെ വളരെ പ്രസിദ്ധമായ ചില വരികളിൽ കാണാം, ഹറബൂ മിനർ റിഖില്ലദീ ഖുലിഖൂ ലഹു, തങ്ങൾ ഏതൊന്നിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ അതിൽ നിന്ന് അവർ ഓടി അകന്നു പോകുന്നു. ആ അടിമത്വത്തിൽ നിന്ന് അവർ ഓടി അകന്നു പോകുന്നു. അഥവാ അള്ളാഹുവിന് അടിമകളായി അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, സൃഷ്ടികളെയും മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അവരെ അവൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണല്ലോ അള്ളാഹുവിൻ്റെ വചനം. വബലൗ ബിരിഖിൻ നഫ്സി വശൈത്വാനി, അവർ ദേഹേച്ഛയുടെയും ശൈത്വാനിൻ്റെയും പിശാചിൻ്റെയും അടിമത്വത്തിന് അവർ വിധേയരായിരിക്കുന്നു. ഫൽ ഉബൂദിയത്തു വസ്ഫു കമാലിൽ ഇൻസാൻ ഇദാ കാനത്തിലില്ല, മനുഷ്യൻ്റെ പൂർണ്ണതയുടെ വിശേഷണമാണ് അവൻ തൻ്റെ സൃഷ്ടാവിന് വിധേയനായിക്കൊണ്ട് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത്. വ ഇദാ കാനത്തിൽ ശൈത്വാൻ ഫഹുവ വസ്ഫുൻ നഖ്സിൻ. എന്നാൽ മനുഷ്യൻ പിശാചിന് വഴിപ്പെട്ടുകൊണ്ട് പിശാചിൻ്റെ അടിമയായി ജീവിക്കുമ്പോൾ അത് അവൻ്റെ അപൂർണതയ്ക്ക് ഉദാഹരണമാകുന്നു, അവൻ പൂർണ്ണനല്ല എന്നതിന് തെളിവാകുന്നു. വമിൻ ഫവാഇദിൽ ആയത്തിൽ കരീമ ഫദീലത്തുൽ ഈമാൻ എന്നതുപോലെ തന്നെ ഈ വചനത്തിൽ ഈമാനിൻ്റെ മഹത്വവും നമുക്ക് വ്യക്തമാകാൻ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബിയെക്കുറിച്ചും ഹാറൂൻ നബിയെക്കുറിച്ചും പറഞ്ഞത് വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽ പെട്ടവരാകുന്നു അവർ എന്നാണ്. അപ്പോൾ ഈമാനിൻ്റെ ഫദീലത്ത്, ശ്രേഷ്ഠത ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അന്ന കുല്ല ജസാഇൻ വകുല്ല വസ്ഫിൻ, എല്ലാ പ്രതിഫലവും എല്ലാ വിശേഷണവും അല്ലഖബിൽ ഈമാൻ, അത് സത്യവിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരാൾ പ്രതിഫലത്തിന് അർഹനാകുന്നത് അവൻ്റെ വിശ്വാസം കാരണമാണ്. അതേപോലെ തന്നെ നല്ല വിശേഷണത്തിന് അർഹനാകുന്നതും വിശ്വാസത്തിൻ്റെ കാരണമാണ്. ഫഇന്നലിൽ അംബിയാ ഇമിൻഹു അൽ ഹദ്ദുൽ ഔഫർ വൽ അക്മൽ, വിശ്വാസികൾ എന്ന നിലക്ക് പ്രവാചകന്മാർക്കാണ് ഇതിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും മഹത്വവുമുള്ളത്. വിശ്വാസികളുടെ ഏറ്റവും വലിയ മാതൃകകൾ അല്ലാഹ് നിയോഗിച്ചയച്ച, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ തെരഞ്ഞെടുത്തയച്ച അവൻ്റെ അമ്പിയാക്കന്മാരാകുന്നു എന്നത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുടർന്ന് 123-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വഇന്ന ഇല്യാസ ലമിനൽ മുർസലീൻ. വഇന്ന ഇല്യാസ, നിശ്ചയമായും ഇല്യാസും ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെ. വഇന്ന അബ്ദന ഇല്യാസ് ലമിനൽ ലദീന അക്രംനാഹും ബിന്നുബുവ്വത്തി വർരിസാല. അല്ലാമ സഅദി റഹ്മുള്ള പറയാണ്, തീർച്ചയായും നമ്മുടെ ദാസനായ ഇല്യാസ് നാം ആദരിച്ച, നുബുവത്തുകൊണ്ടും റിസാലത്തുകൊണ്ടും നാം ആദരിച്ചവരിൽപ്പെട്ട ആളാകുന്നു. ഇവിടെ അല്ലാഹു അത് പറഞ്ഞത് വഇന്ന എന്ന പദം പ്രയോഗിച്ചുകൊണ്ടാണ്, തീർച്ചയായും എന്ന്. അറബി ഭാഷയിൽ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഇങ്ങനെ തൗക്കീദിൻ്റെ ഹർഫുകൾ, ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ഒന്ന്, പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട്. മറ്റൊന്ന്, ശ്രോതാവ് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആൾ, അയാൾ സംശയം ഉള്ള ആളാണെങ്കിൽ, പറയുന്ന വിഷയവുമായി സംശയമുള്ള ആളാണെങ്കിൽ അപ്പോഴും അല്ലാഹു ആ പറയുന്ന കാര്യം തൗക്കീദോടുകൂടി അഥവാ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയും. അതേപോലെ തന്നെ മൂന്നാമത്, അല്ലാഹു അല്ലെങ്കിൽ അറബി ഭാഷയിൽ ഈ പ്രയോഗം നടത്താറുള്ളത്, ശ്രോതാവ് നിഷേധിയാണെങ്കിൽ, പറയുന്ന കാര്യത്തെ നിഷേധിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നുമൊക്കെ തൗക്കീദിൻ്റെ ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യം ഭാഷയിൽ പറയാറുണ്ട്. അല്ലാഹു ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചത് വഇന്ന ഇല്യാസ ലമിനൽ മുർസലീൻ, തീർച്ചയായും ഇല്യാസ് മുർസലീങ്ങളിൽപ്പെട്ട ആൾ തന്നെയാകുന്നു, ഒട്ടും സംശയം വേണ്ടതില്ല എന്ന നിലയിലാണ് അല്ലാഹു എടുത്തു പറഞ്ഞത്. അന്നഹു മിൻ അംബിയാ ഇബനി ഇസ്രായീൽ. ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് കാണാം, അദ്ദേഹം ബനു ഇസ്രായീലിയരിൽപ്പെട്ട, ബനു ഇസ്രായീലിൽപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു എന്ന്. വമിൻ ഫവാഇദിൽ ആയത്തിൽ കരീമ, സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, ഈ വചനത്തിൽ നിന്ന് പഠിക്കാനുള്ളൊരു പാഠം, അത് അന്നല്ലാഹ അസ്സ വജല്ല യുസ്ന അലാ ഇബാദിഹി യുസ്നി അലാ ഇബാദിഹി ബിമാ യസ്തഹിഖൂന മിനൽ ഔസാഫി ഫിൽ ആഖിരീൻ. അല്ലാഹു തൻ്റെ ദാസന്മാരിൽ തങ്ങളുടെ കാലശേഷം ആ പിൽക്കാലക്കാരിൽ അവർ അദ്ദേഹത്തെ പുകഴ്ത്തേണ്ടതിന് വേണ്ടി, അദ്ദേഹത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടി അല്ലാഹ് അവരെ വിശേഷിപ്പിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അല്ലാഹു പ്രശംസിച്ചു പറയുന്നു. ലിയബ്ഖാ ദിക്റുഹും മുഖല്ലദൻ, അവരുടെ ആ പേര്, ആ കീർത്തി അത് ശാശ്വതമായി നിലനിൽക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ പല പ്രവാചകന്മാരെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പ്രശംസിച്ച് പറയുമ്പോഴാണ് ആ ചരിത്രം, അവരുടെ സ്മരണ കാലാകാലം ഈ ലോകത്ത് നിലനിൽക്കുന്നത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിൽ ആ പരാമർശം ഇല്ലായിരുന്നെങ്കിൽ പല പ്രവാചകന്മാരെക്കുറിച്ചും ആളുകൾ വിസ്മരിച്ചു പോകുമായിരുന്നു. ഫഇന്നഹു ലൗലാ അന്നല്ലാഹ ദക്കറ ഹൗലാഇൽ അംബിയാ, അല്ലാഹു ഈ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ലതുവിയത് സ്വഹായിഫഹും വമാ അലിമ അൻഹും ഷൈഉൻ, അവരെക്കുറിച്ച് ഒരാൾക്കും ഒന്നും അറിയാൻ കഴിയുമായിരുന്നില്ല, അതേപോലെ തന്നെ ആരും അവരെ പ്രശംസിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പ്രവാചകന്മാരെക്കുറിച്ച് പരാമർശിക്കുന്നതിലൂടെ അത്തരമൊരു മഹത്വം എല്ലാവർക്കും ഗുണപാഠമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലൈസ ഹുനാക ദലീലുൻ അലാ അന്നഹു ഇബ്നു അഖി ഹാറൂൻ അഖി മൂസ, മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും കാലത്ത് ജീവിച്ചിരുന്ന അവരുടെ ഒരു സഹോദരനാകുന്നു ഇലിയാസ് നബി എന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. പക്ഷേ ലാമിനൽ ഖുർആനി വലാമിന സുന്ന, ഖുർആനിലോ സുന്നത്തിലോ അതിന് പ്രാമാണികമായ രേഖ കാണാൻ സാധ്യമല്ല. ഫഇന്നൽ അംബിയാ ദഅവാഹും വാഹിദ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറയുന്ന ഏത് പ്രവാചകനാകട്ടെ, ആ പ്രവാചകന്മാരെല്ലാം തന്നെ ഒരേ ലക്ഷ്യത്തിലേക്കായിരുന്നു അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ. അവരെല്ലാം പ്രബോധനം ചെയ്തത് അല്ലാഹുവിൻ്റെ ഏകത്വമായിരുന്നു. ആ ഒരു പ്രബോധന വിഷയത്തിലെ ഐക്യം എല്ലാ പ്രവാചകന്മാരിലും നമുക്ക് കാണാൻ സാധിക്കും. കുല്ലുഹും യദുഊന ഇലാ തൗഹീദില്ലാഹ് അമ്മൻ നസ്ബു ഫലൈസ ബിഹാമിൻ, എന്നാൽ അവരുടെ കുടുംബ പരമ്പര ആരുടെ മകനാണ്, ഏത് കുടുംബത്തിലാണ്, ഏത് ഗോത്രത്തിലാണ് എന്നത് അതത്ര പ്രാധാന്യമർഹിക്കുന്ന കാര്യമല്ല. നേരെ മറിച്ച് അല്ലാഹു പ്രവാചകനായി നിയോഗിക്കപ്പെട്ട വ്യക്തിത്വം, അവർ നിർവഹിച്ച പ്രവർത്തനം, അതിനാണ് പ്രാധാന്യമുള്ളത്. ഒരു വലിയ പാഠമാണ് ഇത് വിശദീകരിക്കുന്നതിലൂടെ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രവാചകന്മാരെക്കുറിച്ചും അതേപോലെ മഹാന്മാരെക്കുറിച്ചുമൊക്കെ അവരുടെ കുടുംബ മാഹാത്മ്യവും അതേപോലെ തന്നെ പാരമ്പര്യവും അങ്ങനെ എടുത്തു പറഞ്ഞ് അതിന് ഏറെ ശ്രേഷ്ഠത കൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അല്ലാഹു മഹത്വം കൽപ്പിച്ച, അല്ലാഹു പ്രാധാന്യം കൽപ്പിച്ച ആ കുടുംബങ്ങൾക്കും അതേപോലെ തന്നെ മഹാന്മാർക്കും പ്രാധാന്യമുണ്ട് എന്നതിലപ്പുറം അത്തരം കാര്യങ്ങൾക്കല്ല ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. തുടർന്ന് 124-ാമത്തെ വചനം, ഇദ് ഖാല ലി ഖൗമിഹി അലാ തത്തഖൂൻ, ഇദ് ഖാല അദ്ദേഹം പറഞ്ഞ സന്ദർഭം, ലി ഖൗമിഹി തൻ്റെ ജനതയോട്, അലാ തത്തഖൂൻ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ. ഇദ് ഖാല ലി ഖൗമിഹി മിൻ ബനി ഇസ്രായീൽ, ഇത്തഖുല്ലാഹ വഹ്ദഹു വഖാഫൂഹു വലാ തുശ്രികു മഅഹു ഗൈറ. അല്ലാമ സഅദി റഹ്മഹുള്ള പറയാണ്, ഇദ് ഖാല ലി ഖൗമിഹി അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, മിൻ ബനി ഇസ്രായീൽ ഇസ്രായീല്യരിൽപ്പെട്ട ബനു ഇസ്രായീല്യരായ അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട്, നിങ്ങൾ അല്ലാഹുവിനെ അവനെ മാത്രം സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യുക. വലാ തുശ്രികു മഅഹു ഗൈറ, അവനിൽ ഒരുത്തനെയും ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. അവിടെ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ എന്ന ചോദ്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുതെന്നും ആ പ്രവാചകൻ അവരെ ഉപദേശിച്ചിരുന്നു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, അലാ തഖാഫൂനല്ലാഹ അസ്സ വജൽ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ, ഫീ ഇബാദത്തിക്കും ഗൈരി, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ. ഈ ചോദ്യം വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാകുന്നു. ഇന്നും ലോകത്ത് അല്ലാഹുവല്ലാത്ത പല ശക്തികളെയും ആരാധിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. സത്യത്തിൽ തങ്ങൾക്ക് സകലമാന അനുഗ്രഹങ്ങളും വാരിക്കോരി നൽകിയ തങ്ങളുടെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കേണ്ടതിനു പകരം അവനു മാത്രം അർഹിക്കുന്ന പ്രാർത്ഥനയും ഇബാദത്തുകളും അതിൻ്റെ മുഴുവൻ അംശങ്ങളും മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ അള്ളാഹുവിൻ്റെ കോപത്തിനും അവൻ്റെ ശിക്ഷയ്ക്കുമാണ് അത്തരം ആളുകൾ അർഹരായി മാറുന്നത്. അതുകൊണ്ടാണ് ഇത് ഖാലലി ഖൗമിഹി അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നില്ലേ എന്ന ചോദ്യം അതാണ് നമ്മളെ അറിയിക്കുന്നത്. അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോടും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം അലാ തത്തഖൂൻ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അവന് മാത്രം അർഹിക്കുന്ന ദുആ ആകട്ടെ, ഇസ്തിഗാസയാകട്ടെ, ഇസ്തിആനത്താകട്ടെ, ഇസ്തിആദത്താകട്ടെ, ഇതെല്ലാം ഇബാദത്തിൽ ഇബാദത്തായി മാറുന്ന കാര്യങ്ങളാണ്. അത് മറ്റുള്ളവരോട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അത് ശിർക്കായി മാറുന്ന കാര്യമാണ്. ഇത് യാതൊരു തരത്തിലും പ്രയാസമില്ലാതെ, ഒരു ഭയപ്പാടുമില്ലാതെ മൺമറഞ്ഞവരോടും മഖ്ബറയിൽ മറവ് ചെയ്യപ്പെട്ടവരോടും അതേപോലെ തന്നെ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടുമൊക്കെ നിർവഹിക്കുമ്പോൾ അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നില്ലേ എന്നാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, യഖൂലു ഹീന ഖാല ലിഖൗമിഹി ഫീ ബനി ഇസ്രായീൽ, അദ്ദേഹം തൻ്റെ സമൂഹത്തോട് ബനു ഇസ്രായീലിനോട് പറഞ്ഞ സന്ദർഭം, അലാ തത്തഖൂൻ അല്ലാഹ അയ്യുഹൽ ഖൗം, ഹേ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? ഫതഖാഫൂനഹു വതഹ്ദറൂനഹു തഹ്ദറൂന ഉഖൂബതഹു അലാ ഇബാദതികും റബ്ബൻ ഗൈറല്ലാഹ് വഇലാഹൻ സിവാഹ്, നിങ്ങൾ അല്ലാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളെ സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ പേടിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ കോപത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അതാണ് ഇമാം തബരി റഹ്മഹുല്ലാ ആ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യം. സഹോദരങ്ങളെ, നാം ആഗ്രഹിക്കേണ്ടത് പാരത്രികമായ വിജയമാണ്, അള്ളാഹുവിൻ്റെ രക്ഷയാണ്. നാളെ കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കണം. അതിന് അള്ളാഹുവിൻ്റെ ഏകത്വം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട്, തൗഹീദിൽ കണിശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതു മാത്രമാണ് അതിനാവശ്യമായ മാർഗം. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് യഥാർത്ഥ മുവഹ്ഹിദായി അതുവഴി പാരത്രികമായ വിജയം കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാ, ജസാക്കുമല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സ്വാഫാത്തിലെ 123-124 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞ് ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ഭാഗം സൂറത്തുൽ കഹഫിലെ 88 മുതൽ 101 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

മഷാഅല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 88 മുതൽ 101 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض.

فمنهم من آمن به ومنهم من صد عنه وكذلك

ഇദാ ഫരീഖും മിൻഹും യഖ്ഷൗന നാസ ഖശ്യതില്ലാഹി ഔ അശദ്ദ ഖശ്യതില്ലാഹി

تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة

أنفسهم إن الله لا يحب من كان خوانا أثيما يستخ

والصلح خير وأحضرت الأنفس الشحّ.

ും

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാനുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 542-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم

0: season.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 542-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദവിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
3: أعوذ بالله من الشيطان الرجيم.

0: من أحد هل تحس منهم من أحد أو تسمع لهم ركزا.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ മറിയമിലെ 83 മുതൽ 98 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് യാസർ അൽ ദൌസരി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും നൽകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനം. ഖുർആൻ പാരായണത്തിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ആ ദിവ്യവചനങ്ങൾ മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 70-71 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമ്മളോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 70-71 വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യം രണ്ടായത്തുകളും ഒന്ന് പാരായണം ചെയ്യാം.

0: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم نمر പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 70-71 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഫർ സലഫി.
2: ജമാലുൽ വുജൂദി ബിദിക്രിൽ ഇലാ.
3: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ: കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലമൊരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയിസ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാക്കല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് അബ്ദുറഹ്മാൻ അലൂസി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ. നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ശരി ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 135-136 വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 135-136 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

0: لا نفرق بين أحد منهم ونحن له مسلمون.
1: ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങളും. വഖാലു കൂനു, വഖാലു, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. കൂനു ഹൂദൻ, ഹ ഹി ഹു എഹ്, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ. ഹ ഹൂദൻ, ഹൂദൻ ഔ, ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്ക് ഉച്ചരിക്കണം. ഹൂദൻ, ഹൂദൻ ഔ. ഔ നസാറ, ഔ നസാ, നസാറ നസാറ എന്നല്ല, സാദാണ്, നസാ നസാ നസാറ. തെഹ്തെദു, തെഹ്തെദു, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തെഹ്തെദു. ഖുൽ ബൽ, ഖാഫ്, ഖുൽ ബൽ മില്ലത, ഖുൽ ബൽ മില്ലത ഇബ്രാഹീമ. ഇബ് ബാഇനെ ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ ഹനീഫൻ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹനീഫ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തുക, മദ് ഇവദ് എന്നതിൻ്റെ പേര്. നിർത്തുമ്പോൾ ഹനീഫ കൂട്ടി ഒതുകയാണെങ്കിൽ ഹനീഫൻ വമ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹനീഫൻ വമ. വമ കാന മിനൽ മുശ്രിക്കീൻ, മുഷ് ഷീനിനെ പരത്തി ഉച്ചരിക്കണം. മുശ്രിക്കീൻ, മുശ്രിക്കീൻ. ഖൂലൂ ആമന്ന, ഖാഫ്, ഖൂലൂ. മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖൂലൂ ആമന്ന, ആമന്ന, നൂനിഷദ് മണിക്കണം. ബില്ലാഹി വമാ ഉൻസില, മദ് മുൻഫസിൽ. വമാ ഉൻസില, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. ഉൻസില, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, ഉൻസില. ഇലൈന വമാ ഉൻസില ഇല, വമാ ഉൻസില. ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ മദ് മുൻഫസിൽ, അതുപോലെ മണിക്കൽ ഇഖ്ഫാ ബിഗുന്ന, വമാ ഉൻ നീട്ടലും മണിക്കലും. ഒന്ന് മദ് മുൻഫസിൽ, മണിക്കൽ, മദ് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കേണ്ടത്. ഇലാ ഇബ്രാഹീമ, ഇവിടെ മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞ പോലെ തന്നെ. ഇലാ ഇബ്രാഹീമ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ഇബ്രാഹീമ, ബ ശരിക്ക് കേൾക്കണം. വ ഇസ്മാഈല, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. വ ഇസ്ഹാഖ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. വ ഇസ്ഹാഖ, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം. ഖ. വ യഅഖൂബ, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. ഈ പറയുന്നതിലാണ് നമുക്ക് അബദ്ധങ്ങൾ വരാൻ സാധ്യത ഉണ്ടാവുക, അത് വളരെയധികം ശ്രദ്ധിക്കണം. വ യഅഖൂബ വൽ അസ്ബാഖ്, ഇവിടെ അസ്ബാഖ് വഖഫ് ചെയ്യുമ്പോൾ അസ്ബാഖ് രണ്ടോ നാലോ ആറോ ഹർക്കത്ത് വരെ നീട്ടാം. അതുപോലെ ത ശരിക്കും കേൾക്കണം, ഖൽഖലയുടെ അക്ഷരമാണ് ത, ഹെവി ലെറ്ററാണ്, ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, ഇതൊക്കെ ഒരു സിഫത്തുകളാണ്. അപ്പം അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം അത് ഉച്ചരിക്കേണ്ടത്. അസ്ബാഖ്. വമാ ഊതിയ മൂസ, മദ് മുൻഫസിൽ. വമാ ഊതിയ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വമാ ഊതിയ മൂസ, ഊതിയ, യ എന്നാണ്, യ ഇന് ഫത്ഹുണ്ട്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. വമാ ഊതി മൂസ എന്നല്ല, വമാ ഊതിയ മൂസ വഈസ, വഈസ, ഐൻ. വമാ ഊതിയ, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. വമാ ഊതിയ, ഇവിടെയും യാഇന് ഫത്ഹാണ്, ഊതിയ എന്ന് തന്നെ പറയണം. വമാ ഊതിയ നബിയൂന, നൂൻ ഷദ് മണിക്കണം. النبيون من ربهم ساكنا نهون الشاشم راء وضنال ادغام بلاغنا ماني كاد كوتي لأي بيكنا من ربهم ان الله بريا من ربهم لا نفرق വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് നുഫെറിഖു. റായിന് ശദ്ദുണ്ട്, പലപ്പോഴും ശദ്ദുണ്ടെങ്കിൽ ചില ആളുകൾ നുഫെറി എന്ന് പറയും, അങ്ങനെയല്ല നുഫെറിഖു. അവിടെയും തർഖീഖ്, ശദ്ദുണ്ടെങ്കിലും തർഖീഖാണ് അഥവാ നേർപ്പിക്കുകയാണ് വേണ്ടത്, പക്ഷേ ശദ്ദ് നൽകിക്കൊണ്ടായിരിക്കണം. നുഫെറിഖു നുഫെറിഖു നുഫെറിഖു ബൈന അഹദിൻ മിൻഹും ബൈന അഹദിൻ തൻവീനു ശേഷം മീം ഇത് ഗംബിഗുന്ന തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ വനഹ്നു ശ്രദ്ധിക്കുക മുസ്ലിമൂൻ മദ്ദ ആരിദ് സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 135-136 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ വിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് അതിൻ്റെ പാരായണ നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

أفرأيتم الماء الذي تشربون أنتم أنزلتموه من المزن أم

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായമായ സൂറത്തുൽ വാഖിഅയാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
2: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവിക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു അൽ മുഅല്ലിം. ഇന്നത്തെ അൽ മുഅല്ലിമിൽ സൂറത്തുൽ ബഖറയിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: അമ്പത് നാമങ്ങളുണ്ട്. നൂറിന് ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 125, 126 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്.

وإذ جعلنا البيت. وإذ جعلنا ഇവിടെ ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇസ് അല്ല വഇദ്. ജഅൽന ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ജഅൽന ജഅൽനൽ ബൈത മസാബതൻ. മസാബത്തല്ല സീനല്ല സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നേരിയ തോതിൽ. മസാബത്ത് മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മണിക്കണം അവിടെ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിന്റെ ഖദറിൽ. അല്ല കൂട്ടി ഓതുകയാണെങ്കിൽ ഇത് ഖം ചെയ്തുകൊണ്ട് മണിച്ചു ഉച്ചരിക്കണം. നൂന് സാക്കിനയ്ക്ക് ശേഷം മീം ഇത് ഗംബിഗുന്ന നൂനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മീം മഖാമി മഖാമി ഖാഫ് മഖാമി ഇബ്രാഹീമ ഇബ്രാഹീമ മുസല്ല. നിർത്തുകയാണെങ്കിൽ മുസല്ല. കൂട്ടി ഓതുകയാണെങ്കിൽ മുസല്ല. വഅഹ്ദിന പിന്നെ ദാലിന് സുക്കൂന്. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് ഓതണം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് ഇത്. ഇല ഇബ്രാഹിമ. ഈ രണ്ട് നീട്ടലും മദ്ദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് വരുന്നത്. അതുകൊണ്ട് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. വഅഹിദിന ഇലാ ഇബ്രാഹീമ വഇസ്മാഈല. ഇബ്രാഹീം ബാഇന ഖൽഖല ചെയ്യണം. ഇബ്രാഹീമ വഇസ്മാഈല വഇസ്മാഈല വഇസ്മാഈല. ഹംസ ഉച്ചരിക്കരുത്, ഐനാണ്. വഇസ്മാഈല ൂന് ശേഷം അവ്യക്തമാക്കി മണിക്കണം. ത എന്ന അക്ഷരം ഇസ്തിഇലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. പക്ഷേ സ്വരഭാരത്തിൽ ഗുന്ന ശ്രദ്ധിക്കണം ത ആയതുകൊണ്ട്. ഷദ്ദുണ്ട്, ശ്രദ്ധിക്കണം. തൊഹിറ ബൈതിയ. ഇവിടെ തൊഹിറ ബൈതി എന്ന് പറയുന്നത് തൊഹിറ എന്ന് രണ്ട് ഹർക്കത്ത് നീട്ടണം. ബൈതിയ ലി തോഇഫീൻ. ബൈതിയ ഇതിന് ഫതഹാണ്, ശ്രദ്ധിക്കണം. ബൈതി എന്നല്ല, ബൈതിയ ലി തോ മഖ്റജ്. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി കൃത്യമായിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അതാണ് ലി തോ. ഇനി മദ് മുത്തസിലുണ്ട് അവിടെ. ലി തോഇഫീന. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നിർബന്ധമായിട്ടും നീട്ടണം. ലി തോഇഫീന വൽആകിഫീന വർറുക്കഇ. റാഇനും കാഫിനും ഷദ്ദുണ്ട്. വർറുക്കഇ സുജൂദ്. അടുത്ത ആയത്ത് وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ رَبِّ اجْعَلْ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا هَذَا بَلَدًا بَلَدًا آمِنًا. تنوين ശേഷം ഹംസ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ബലദന ആമിന എന്ന് പറയരുത്, ബലദൻ ആമിന. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ആമിനൻ വർസുഖ്. അവിടെ നിർത്തുകയാണെങ്കിൽ ആമിന. കൂട്ടി ഓതുകയാണെങ്കിൽ ഇത് ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആമിനൻ വർസുഖ്. വർസുഖ് സ എന്ന അക്ഷരത്തിന് ദമ്മ്, ഖാഫിന് സുക്കൂൻ. വർസുഖ് അഹ്ലഹു. ഖാഫ് ശരിക്കും കേൾക്കണം, ഇഖ്ലാബ്. വർസുഖ് എന്നത് ഖാഫിന് ഖൽഖല, ഖൽഖലയുടെ അക്ഷരമാണ്. ഖാഫ് സുക്കൂനുണ്ട്, ഖൽഖലയുടെ അക്ഷരം. സുക്കൂനാണെങ്കിലും ശബ്ദം ശരിക്കും കേൾക്കണം. വർസുഖ് അഹ്ലഹു. അഹ്ലഹു മിനസ് സമറാത്തി. സമറാത്തല്ല,
മിനസ്സമറാത്തി മൻ ആമന, മന്നാമന എന്നല്ല മൻ ആമന. മിൻഹും ബില്ലാഹി, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ഷഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വൽ യൗമിൽ ആഖിർ അല്ല ആഖിർ, ഹംസ ഉച്ചരിക്കണം. വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ, ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വമൻ കഫറ ഫഉമത്തിഉഹു ഐൻ ദമ്മ فأمتعه قليلا ثم قليلا إخفاء بغنى تنوين الشاشم ثاء أفكتما كما نكرم بنا ثم ميمن شد ثم اضطره لا ثم اضطره اضضاد بنا الطاء اضطره اضطره إلى ഇവിടെ മദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ്. മദ് സിലത്തുൽ തവീൽ, സിലത്തുൽ കുബ്ര എന്നൊക്കെയാണ് പേര്. ഇലാ അദാബിൻ നാർ, നൂൻ ശദ് മണിക്കണം. വബിസൽ മസീർ, വബിസൽ വബിസൽ മസീർ, റായിനെ തർഖീഖ് ചെയ്യണം.

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ.
1: പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹർമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബുറൂജാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അദ്ദോസരി. ഇനി മദീനയിലെ ഇഷാ നമസ്കാരത്തിന്റെ പാരായണത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

الم

0: وجعلناها آية للعالمين.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ ഇഷാ നമസ്കാരത്തിൽ സൂറ നാസിയാത്തിലെ 27 മുതൽ 46 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
0: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.

واتل عليه

وذلك جزاء الظالمين. فطوعت له نفسه قتل أخيه فقتله فأصبح

الصراط المستقيم صراط الذين أنعمت عليهم

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫുസ്സിലത്തിലെ 39 മുതൽ 54 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സഅദിലെ 27 മുതൽ 30 കൂടിയ വചനങ്ങളും തുടർന്ന് 41 മുതൽ 44 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന കുഞ്ഞു ഖാരി മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തുസുമർ 53 വചനം മുതൽ അവസാനം വരെയും സൂറ ഫുസ്സിലത്ത് 1 മുതൽ 24 വരെ വചനങ്ങളുടെ പാരായണമാണ് ഇപ്പോൾ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.

سبحانه وتعالى عما يشركون ونفخ

ووفيت كل نفس ما عملت وهو أعلم بما يفعلون.

من عمل سيئة فلا يجزى إلا مثلها ومن عمل صالحا

وهو خلقكم أول مرة وإليه ترجعون.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 53-ാം വചനം മുതൽ അവസാനം വരെയും സൂറത്തു ഫുസ്സിലത്ത് 1 മുതൽ 24 വരെയുമുള്ള വചനങ്ങളുടെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ശൈഖ് ഇബ്രാഹിം അൽ അഹ്ലർ റഹിമഹുല്ലാ.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
2: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅത്തിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി സൂറത്തുൽ ജിന്നിലെ 3 മുതൽ 9 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
1: വചനം 3. വാക്കർത്തം. വ അന്നഹു, നിശ്ചയമായും അത് കാര്യം. തആല, ഉന്നതമായിരിക്കുന്ന എന്നും. ജദ്ദു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ മഹത്വം. അനുഗ്രഹം. മത്തഹദ, അവൻ ഏർപ്പെടുത്തിയിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. സ്വാഹിബത്തൻ, സഹധർമ്മിണി, തുണക്കാരി, സഹധർമ്മിണിയായ ഭാര്യയെ. വലാ വലദൻ, സന്താനത്തെയുമില്ല.
2: وَأَنَّهُ تَعَالَى جَدُّ رَبِّنَا مَا اتَّخَذَ صَاحِبَةً وَلَا وَلَدًا.
1: നമ്മുടെ റബ്ബിന്റെ മഹത്വം ഉന്നതമായതാകുന്നു എന്നും അവൻ സഹധർമ്മിണിയെയാകട്ടെ സന്താനത്തെയാകട്ടെ സ്വീകരിച്ചിട്ടില്ല എന്നും. വചനം 4. വാക്കർത്തം. വഅന്നഹു കാന, ആയിരുന്നുവെന്നും. യഖൂലു, പറയും. സഫീഹുന, നമ്മിലെ ഭോഷൻ, വിഡ്ഢി. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അല്ലാഹുവിൻ്റെ പേരിൽ. ഷത്വത്ത, അക്രമം, കവിഞ്ഞ അനീതി, വിദൂരമായ വ്യാജം.
2: وَأَنَّهُ كَانَ يَقُولُ سَفِيهُنَا عَلَى اللَّهِ شَطَطًا.
1: നമ്മിലുള്ള ഭോഷൻ അല്ലാഹുവിൻ്റെ പേരിൽ കവിഞ്ഞ അനീതി പറയാറുണ്ടായിരുന്നു എന്നും. വചനം 5. വാക്കർത്തം. വഅന്നാ ലനന്ന, നാം ധരിച്ചു എന്നും. അല്ലൻ തഖൂല, പറയുന്നതേയല്ല എന്നും. പറയുകയില്ല തന്നെ എന്നും. അൽ ഇൻസാനു, മനുഷ്യർ. വൽ ജിന്നു, ജിന്നും. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. കദിബൻ, വ്യാജം, വല്ല കളവും.

മനുഷ്യരും ജിന്നും അള്ളാഹുവിൻ്റെ പേരിൽ നിശ്ചയമായും വ്യാജം പറയുന്നതേയല്ല എന്ന് ഞങ്ങൾ ധരിച്ചുവെന്നും പ്രസ്താവിച്ചു. വചനം 3 മുതൽ 5 വരെയുള്ളതിൻ്റെ വിശദീകരണം. അള്ളാഹുവിന് മക്കളും ഭാര്യയുമുണ്ട് എന്നിങ്ങനെ യാഥാർത്ഥ്യവുമായി വിദൂര ബന്ധം പോലുമില്ലാത്ത വ്യാജങ്ങൾ അവൻ്റെ പേരിൽ മനുഷ്യവർഗമോ ജിന്നുവർഗമോ പറഞ്ഞുണ്ടാക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഖുർആൻ കേൾക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് അതെല്ലാം വിഡ്ഢിത്തങ്ങളാണെന്നും അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണെന്നും ഞങ്ങൾക്ക് ബോധ്യമായത് എന്ന് സാരം. വചനം 6. വാക്കർത്ഥം വഅന്നഹു കാന, ആയിരുന്നുവെന്നും, റിജാലുൻ, ചില പുരുഷന്മാർ, ആളുകൾ, മിനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട, യഊദൂന, അവർ അഭയം തേടുമായിരുന്നു, ശരണം തേടുമായിരുന്നു, രക്ഷ തേടുമായിരുന്നു, ബിരിജാലിൻ, ചില പുരുഷന്മാരോട്, മിനൽ ജിന്നി, ജിന്നിൽ നിന്നുള്ള, ഫസാദൂഹും, അങ്ങനെ അതവർക്ക് വർദ്ധിപ്പിച്ചു, റഹഖ, ബാധ, ഗർവ്, ധിക്കാരം, ധാർഷ്ട്യം, വിഡ്ഢിത്തം, അക്രമം.

മനുഷ്യരിൽ നിന്നുള്ള ചില പുരുഷന്മാർ ആളുകൾ ജിന്നുകളിൽ നിന്നുള്ള ചില പുരുഷന്മാരോട് അഥവാ ആളുകളോട് ശരണം തേടാറുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വിഡ്ഢിത്തം അഥവാ ഗർവ് വർദ്ധിപ്പിച്ചു എന്നും

വചനം 7 വാക്കർത്ഥം വ അന്നഹും ലന്നു അവർ ധരിച്ചു എന്നും കമാ ലനന്തും നിങ്ങൾ ധരിച്ചതുപോലെ അല്ലയ്യ ബഅസ എഴുന്നേൽപ്പിക്കുകയില്ല തന്നെ എന്ന് അയക്കുകയില്ല തന്നെ എന്ന് നിയോഗിക്കുകയില്ല തന്നെ എന്ന് അല്ലാഹു അല്ലാഹു അഹദൻ ഒരാളെയും

അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുന്നതേയല്ല എന്ന് നിങ്ങൾ ധരിച്ചതുപോലെ അവരും ധരിച്ചിരിക്കുന്നുവെന്നും പ്രസ്താവിച്ചു. വചനം 6-7 എന്നിവയുടെ വിശദീകരണം. ജിന്നുകളെക്കുറിച്ചും അവരിലുള്ള ദുഷ്ടവിഭാഗമായ ഷെയ്ത്വാനെ അഥവാ പിശാചിനെക്കുറിച്ചും ഇന്നു പലരിലും കണ്ടുവരുന്നതുപോലെ അറബികൾക്കിടയിലും പല തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. വിജനപ്രദേശങ്ങളായ വല്ല താഴ്വരയിലൂടെയോ മറ്റോ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശനിവാസികളായ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവമോ ആപത്തോ നേരിട്ടേക്കാമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതിനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ ഈ താഴ്വരയിലെ വിവരമില്ലാത്തവരായ ജിന്നുകളെ സംബന്ധിച്ച് ഇവിടത്തെ നേതാവായ ജിന്നിനോട് ഞങ്ങൾ ശരണം തേടുന്നു എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നതായാൽ തങ്ങൾക്ക് അവരിൽ നിന്ന് ഉപദ്രവങ്ങളൊന്നും നേരിടുകയില്ലെന്ന് അവർ സമാധാനിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റിയാണ് 6-ാം വചനത്തിൽ ജിന്നുകൾ പ്രസ്താവിക്കുന്നത്. ഫസാദൂഹും റഹക എന്ന വാക്യത്തിന് 2 പ്രകാരത്തിൽ അർത്ഥ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. 1. ആ ശരണം തേടൽ മൂലം ജിന്നുകൾക്ക് മനുഷ്യർ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ അത് നിമിത്തം അവർക്ക് ഗർവവും ധിക്കാരവും അധികമായിത്തീർന്നു. 2. അതുമൂലം മനുഷ്യർക്ക് ജിന്നുകൾ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ ജിന്നുകളെക്കുറിച്ചുള്ള ഭയവും അവരോട് ശരണം തേടലും കാരണമായി അവരിൽ ഭോഷ്കും നിഷിദ്ധമായ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. റഹഖ് എന്ന വാക്കിന് സന്ദർഭോചിതം പല അർത്ഥങ്ങളും വരുന്നതും കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെയും സ്ഥാനത്ത് നിലകൊള്ളുന്ന 2 സർവനാമങ്ങളിൽ ജിന്നുകളെ കുറിക്കുന്നത് ഏതാണെന്നും മനുഷ്യരെ കുറിക്കുന്നത് ഏതാണെന്നും നിർണയിക്കുന്നതിലുള്ള വ്യത്യസ്ത വീക്ഷണവുമാണ് ഈ ഭിന്നാഭിപ്രായത്തിന് കാരണം. 2 ഉദ്ദേശ്യം വ്യക്തമാണല്ലോ. 7-ാം വചനത്തിൽ അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുകയില്ല, ലയ്യബ്അസല്ലാഹു അഹദ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അല്ലാഹു ആരെയും റസൂലായി എഴുന്നേൽപ്പിക്കുകയില്ല എന്നും മരണശേഷം അല്ലാഹു ആരെയും 2 എഴുന്നേൽപ്പിക്കുകയില്ല എന്നും ആകാവുന്നതാകുന്നു. ഈ 2 പ്രകാരത്തിലും ആ വാക്യത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുമുണ്ട്. 2 ജിന്നുവർഗവും മനുഷ്യവർഗവും ധരിച്ചു വന്നിരുന്ന ആ ധാരണ തെറ്റാണെന്ന് തങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നുവെന്നത്രേ ജിന്നുകൾ പ്രസ്താവിച്ചതിൻ്റെ സാരം. മനുഷ്യരിലുള്ള ചില അപരിഷ്കൃത വിഭാഗത്തിൻ്റെ പേരാണ് ജിന്ന് എന്നും അങ്ങനെ ഒരു പ്രത്യേക വർഗം സൃഷ്ടികളില്ലെന്നും വാദിക്കുന്നവർ തങ്ങളുടെ വാദത്തിന് കൊണ്ടുവരാറുള്ള പൊള്ളയായ തെളിവുകളിൽ ഒന്നാണ് റിജാലും മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള പുരുഷന്മാർ എന്ന വാക്ക്. റിജാലിൻ്റെ ഏകവചനം റജുൽ എന്നാകുന്നു. ഇത് മനുഷ്യന്മാർക്ക് മാത്രമേ പറയാറുള്ളൂവെന്ന് ഇവർ സമർത്ഥിക്കുന്നത് കാണാം. ഈ സമർത്ഥനം കഴമ്പില്ലാത്തതാണെന്നും അത് സമ്മതിച്ചു കൊടുത്താൽ പോലും അതിൽ അവർക്ക് തെളിവിന് വകയില്ലെന്നും സൂറത്ത് ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം പ്രത്യേകം വിവരിച്ചു കഴിഞ്ഞതാണ്. ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവർക്ക് ജിന്നുകളുടെ പ്രസ്താവനകളായി ഈ സൂറത്തിൽ കാണുന്ന പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തങ്ങളുടെ മനസ്സാക്ഷിയെപ്പോലും വഞ്ചിച്ചുകൊണ്ട് തികച്ചും ബാലിശമായ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യേണ്ടി വന്ന ചില ഭാഗങ്ങളാണ് തുടർന്നുള്ള 2 കാണുന്ന ജിന്നുകളുടെ പ്രസ്താവന. വചനം 8, വാക്കർത്ഥം. വഅന്ന ലമസ്ന, നാം സ്പർശിച്ചു എന്നും തൊട്ടു എന്നും. അസ്സമാ, ആകാശത്തെ. ഫവജദ്നാഹ, അപ്പോൾ നാം അതിനെ കണ്ടെത്തി. മുലിഅത്ത്, അത് നിറയ്ക്കപ്പെട്ട നിലയിൽ. ഹറസൻ, പാറാവുകാരാൽ. ഷദീദൻ, കഠിനമായ ശക്തമായ.
വഷുഹുബ, തീജ്വാലകളാലും ഉൽക്കകളാലും.

നാം ആകാശത്തെ സ്പർശിച്ചു നോക്കി. അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറയ്ക്കപ്പെട്ടിരിക്കുന്നതായി നാം കണ്ടെത്തിയെന്നും. വചനം 9. വാക്കർത്ഥം: വഅന്ന കുന്നാ നഖഉദു, നാം ഇരിക്കാറുണ്ടായിരുന്നുവെന്നും. മിൻഹ, അതിൽ നിന്ന്. മക്കാഇദ, ചില ഇരിപ്പിടം, ചില താവളങ്ങളിൽ. ലിസ്സംഇ, കേൾക്കുവാൻ വേണ്ടി. ഫമൈ യസ്തമിഅ, എന്നാൽ ആരെങ്കിലും ചെവി കൊടുത്താൽ, കേൾക്കാൻ ശ്രമിച്ചാൽ. അൽ ആന, ഇപ്പോൾ. യജിദ് ലഹു, അവൻ തനിക്ക് കണ്ടെത്തും. ഷിഹാബൻ, ഒരു തീജ്വാല. ഉൽക്ക, റസ്വദ, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന.

0: നാം അതിൽ
1: അഥവാ
0: ആകാശത്തിൽ നിന്ന് ചില ഇരിപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുക്കുന്ന
1: അഥവാ
0: കേൾക്കാൻ ശ്രമിക്കുന്നതായാൽ അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയെ അവൻ കണ്ടെത്തുന്നതാണ് എന്നും പ്രസ്താവിച്ചു. വചനം 8-9 എന്നിവയുടെ വിശദീകരണം. മുൻകാലത്ത് ആകാശത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറിച്ചെന്ന് പതിയിരിക്കുകയും ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് വല്ലതും ഉപായത്തിൽ കേൾക്കുകയും അതിൽ വളരെയേറെ വ്യാജങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിവരം തങ്ങളുടെ സേവകരും ആരാധകരുമായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ജിന്നുകളിലെ ദുഷ്ടജനങ്ങളായ പിശാചുക്കളിൽ ഉണ്ടായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി അവർക്ക് ആകാശത്തേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു. പ്രത്യേകം ചില കാവലുകൾ ഏർപ്പെടുത്തപ്പെടുകയും നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഉൽക്കകളാൽ അവർ എറിഞ്ഞാട്ടപ്പെടുകയും ചെയ്തു. ഇതിനെപ്പറ്റിയാണ് ജിന്നുകളുടെ ഈ പ്രസ്താവന. ഈ വിഷയം ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് വിവരിച്ചിട്ടുള്ളതാണ്. ഈ വിഷയകമായി ഈ വചനങ്ങളടക്കം വന്നിട്ടുള്ള പല ഖുർആൻ വാക്യങ്ങളും നബി വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജിന്നും മനുഷ്യനും ഒരേ വർഗം തന്നെയാണെന്ന വാദക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും അവിടെ എടുത്തുകാട്ടി അവയ്ക്കെല്ലാം ശക്തിയുക്തം മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടുന്ന ആവശ്യമില്ല. ആകാശത്തേക്കുള്ള തങ്ങളുടെ പ്രവേശനം തടയപ്പെട്ടു കണ്ടപ്പോൾ എന്തോ ഒരു പ്രധാന സംഭവം നടന്നിരിക്കുമെന്ന് ജിന്നുകൾ മനസ്സിലാക്കുകയുണ്ടായെന്നും അതെന്തായിരിക്കുമെന്ന് അവർ പല ഭാഗത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് അവരിൽ ഒരു കൂട്ടർ നബിയിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാൻ ഇടയായതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും നാം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ ജിന്നിലെ 3-9 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ നൂഹ് 25-28 വരെയുള്ള വചനങ്ങളും സൂറ മആരിജ് 1-5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാർക് ബിൻ ഒമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്ത് നൂഹ് 25-ാമത്തെ ആയത്താണ് ഇനി. മിമ്മാ ഖതീആതിഹിം ഉഗ്ലിഖു ഫഉദ്ഖിലു നാറ ഫലം യജിദു ലഹും മിൻ ദൂനില്ലാഹി അൻസാറ ലഹും മിൻ രണ്ട് മീം ഒന്നിച്ചു വന്നു. പിന്നെ മിന്ദൂനി ഇഖ്ഫ ആണ്, നൂനുസാക്കിനു ശേഷം ദാല്. മിന്ദൂനില്ലാഹി അൻസാറ അതും ഫലം യജിദു ലഹും മിൻ ദൂനില്ലാഹി അൻസാറ. وقال نوح الرب ഉണ്ട്. നൂഹൻ തൻവീന് ശേഷം റ ആണ്. ഇദ്ഗാം ബിലാഗുന. ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫഅലിദു ഇല്ലാ മദ്ദ് മുൻഫസിൽ ഇല്ലാ ഫാജിറൻ കഫാറ ഇല്ലാ ഫാജിറൻ കഫാറ ഇല്ലാ ഫാജിറൻ കഫാറ
5: ഇല്ലാ ഫാജിറൻ കഫാറ
4: റബ്ബി ഗ്ഫിർ ലി വലി വാലിദയ്യ വലിൽ വലിമൻ ദഖല വലിമൻ ദഖല നൂനസാക്കിന് ശേഷം ദാല് ഇദ്ഗാം ഇഖ്ഫ ആണ് നിയമം നല്ലതായിട്ട് നന്നായിട്ട് മണിക്ക വലിമൻ ദഖല വൈത്യ മുഅ്മിനം വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വല തസ്ദി ളാലിമീന ഇല്ലാ തബാറ സൂറത്ത് അവസാനിക്കാണ് അപ്പോൾ നമുക്ക് നോക്കാം മിമ്മ ഖതിയാതിം അറിഞ്ഞല്ലേ مما خطيئاتهم أغرقوا فأدخلوا نارا

ربي اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين.

ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات.

0: ولا تزد الظالمين إلا تبارا.
1: ولا تزد الظالمين إلا تبارا.
0: ഇനി സൂറത്ത് അൽ മഅരിജാണ്. തുടങ്ങി വെക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: സഅല സാഇലും ബിഅദാബി. സഅല സാഇലുൻ, സാഇലുൻ മദ് മുത്തസിൽ നന്നായിട്ട് നോട്ട. പിന്നെ സാഇലുംബി തൻവീന് ശേഷം ബിയാണ്. സാഇലുംബി അദാബിം വാഖിഉ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഉ മിന അല്ലാഹി ദിൽ മആരിജ്. ഉത്തുപിച്ചതാണ് ശരിക്ക്. ജാ ഒന്ന് സ്വരഭാരത്തോട് വിളിച്ചിരിക്കുക. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദക്. യൗമിൻ കാന തൻവീന് ശേഷം കാഫാണ്. ഇഖ്ഫ ആണ് നിയമം. മിഖ്ദാറുഹു ഖംസീന അൽഫ സന ഫസ്ബിർ സബ്റൻ ജമീല. നമുക്ക് നോക്കി നോക്കാം. بسم الله الرحمن الرحيم. سأل سائل بعذاب واقع.
1: سأل سائل بعذاب واقع
0: للكافرين ليس له دافع.
1: للكافرين ليس له دافع.
0: من الله ذي المعارج.
1: من الله ذي المعارج.
0: تعرج الملائكة والروح إليه في يوم كان مقداره.

0: في يوم كان مقداره 50,000 سنة.
1: في يوم كان مقداره 50,000 سنة.
0: فاصبر صبرا جميلا.
1: فاصبر صبرا جميلا.
0: وآخر دعوانا أن الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മആരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഒമർ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി നമുക്കൊപ്പം ചേരുന്നു.

0: മഷാല്ലാ ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിദ് അബ്ദുൽ ശക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്. വഈദ് അഖദ്ന മീഥാഖകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഈദ് അഖദ്ന അഖദ്ന, ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീഥാഖകും മീസാഖകും എന്നല്ല, മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീഥാഖകും ഖാഖും മീഥാഖകും. ലാ തസ്ഫികൂന ദിമാഅകും ദിമാഅകും. മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. വലാ തുഖ്രിജൂന അൻഫുസകും അൻഫു, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ അൻഫുസകും മീം, സാക്കിന മീമിന് ശേഷം മീം, ഇത് ഖാമുതമാസിരിൻ, അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസകും മിന്ദി ആയിരിക്കും, സാക്കിന നൂനിന് ശേഷം ദാല്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന മിന്ദി ആയിരിക്കും. സുമ്മ സുമ്മ സുമ്മ എന്നാവരുത്, സുമ്മ. അതുപോലെ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. അഖ്റർതും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ, അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ. അഖ്റർതും വഅൻതും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന തഷ്ഹദൂൻ തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ ثم انتم هؤلاء ثم, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീൻ ആവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, ഫീസു സുമ്മ, മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. അൻതും, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻതും ഇഖ്ഫാം ബിഗുന്ന ഹൗല, ഇവിടെ രണ്ട് മദ്ദുണ്ട്. ഒന്നാമത്തത് മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹൗല, ഇത് നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ്ദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, വേറെ പദത്തിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ മദ്ദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അതാണ് ഹ ഉല ഇ, ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന തഖ്തുലൂന, ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം, തൻവീനു ശേഷം മീം, ഇത് ഗംബിഗുന ഫരീഖം മിൻകും മിൻകും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന മിൻകും, ശേഷം മിൻകും മീ, മീമു സാക്കിനയ്ക്ക് ശേഷം മീം, ഇത് ഖാം മുതമാസിലെ, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിൻകും മിൻ മിന്ദിയായിരിക്കും, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന മിന്ദിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല, സാക്കിന മീമിന് ശേഷം ബാ, ഇഖ്ഫ ഷഫവി എന്ന് പറയാം, മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി, ഇനി ഇസ്മ ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ഫാ ഫീ സു എസ് ബിൽ ഇസ്മി വൽ ഉദ്വാൻ, വൽ ഉദ്വാൻ അല്ല ഐനാണ്, ഹംസയല്ല ഐൻ, വൽ ഉദ്വാൻ. വയ്യതുക്കും സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, വയ്യതുക്കും വയ്യതുക്കും, നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന وَإِيَّتُوكُمْ أُسَارَا تُفَادُوهُمْ وَهُوَ مُحَرَّمٌ مُحَحَ തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും, തൻവീന് ശേഷം അയിനുണ്ട് ഇവിടെ, മുഹറമുൻ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, ഇഖ്റാജുഹും, അഫതുമിനൂന, അഫതുമിനൂന, അഫതുമിനൂന ബിബഅദിൽ, ഐന് ദാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, ബിബഅദ് ദാദി ദു അദ് ബിബഅദ്, ഫമാ ജസാഉ മദ് മുത്തസില, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ മദ് മുത്തസിൽ. മൈ യഫ്അലു സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, മൈ യഫ്അലു, മൈ യഫ്അലു, നൂനിനെ അവ്യക്തമാക്കി അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അതാണ് ഇദ്ഗാം ബിഗുന്ന. മൈ യഫ്അലു ذلك منكم اخفاء بغنا منكم الا خزي الا خزي في تنوين ശേഷം ഫ തൻവീനിനെ ഫ നക്ഷരത്തിലേക്ക് തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. اخفاء بغنا خزي في الحياه الدنيا ഇവിടെ തൻവീനി ശേഷം ഫ വരുമ്പോൾ ആഗുന്ന ഇദ്ഗാം പോലെ ആവരുത്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യൂ ഫിൽ ഹയാതി ദുനിയ, ഇങ്ങനെ ഫിൽ ഹയാതി ദുനിയ, ദുനിയ. നോക്കൂ, ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്, അതേസമയം ദുനിയ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുനിയ ويوم القيامة يردون يردون الى اشد الى مد منفصل مد الاكشرم الفين ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ് الى اشد العذاب وما الله بغافل وما الله بغافل بغا غين തൊണ്ടയുടെ മുകൾ ഭാഗം بغافل عما തൻവീന് ശേഷം അയിന് വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ, അമ്മ മീമിന് ശദ്ദ് മണിക്കണം. തഅമലൂൻ, തഅമലൂൻ അല്ല തഅമലൂൻ, അയിന് വളരെയധികം അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതിപ്പോവരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിന്. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മഷാല്ല. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. ബഹുമാനനായ ഹാഫിദ്.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.

0: 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സൂറത്തുൽ ഖമർ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
1: ബിസ്മില്ലാ.

0: آل فرعون النذر كذبوا بآياتنا كلها فأخذ
1: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പാരായണം അഷ്ഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.

واذكرن ما يتلى في بيوتكن من آيات الله والحكمة

0: قبل إنهم كانوا في شك مريب.
1: جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാന

0: ത്തിനാവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം, തഫ്സീർ അമാനി, സൂറത്തുൽ ജിന്ന് 10-15 കൂടിയ വചനങ്ങൾ.
4: വചനം 10, വാക്കർത്ഥം. വഅന്ന ലാ നദരി, നാം അറിയുകയില്ല എന്നും, നമുക്കറിഞ്ഞുകൂടാ എന്നും. അഷറുൻ, തിന്മയോ ദോഷമാണോ. ഉരീദ, ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ബിമം ഫിൽ അർദി, ഭൂമിയിലുള്ളവരിൽ ഉള്ളവരെ കൊണ്ട്. അം അറാദ, അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നുവോ. ബിഹിം, അവരെ കൊണ്ട്. അവരിൽ, റബ്ബുഹും റഷദ, അവരുടെ റബ്ബ് നേർവഴി, നന്മ.

ഭൂമിയിലുള്ളവരിൽ തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്, അതല്ല അവരുടെ റബ്ബ് അവരിൽ നേർവഴി അഥവാ നന്മ ഉദ്ദേശിച്ചിരിക്കുന്നുവോ എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നും. വചനം 11. വാക്കർത്ഥം: വഅന്ന, നാമാകട്ടെ എന്നും, മിന്ന, നമ്മിലുണ്ട്, അസ്വാലിഹൂന, സത്വൃത്തർ, നല്ലവർ, വമിന്ന, നമ്മിലുണ്ട് താനും, ദൂനദാലിക്ക, അതുകൂടാതെയും, അതല്ലാത്തവരും, അതിനു താഴെയും, കുന്ന, നാം ആയിരിക്കുന്നു, അത്വറായിക്ക, പല മാർഗങ്ങൾ, കിദദ, വിഭിന്നമായ, ഛിന്നഭിന്നമായ.

നാമാകട്ടെ നമ്മളിൽ സത്വൃത്തന്മാരുണ്ട്, അതല്ലാത്തവരും നമ്മിലുണ്ട്. അതെ, നാം വിഭിന്ന മാർഗങ്ങളായി തീർന്നിരിക്കയാണ് എന്നും അവർ പ്രസ്താവിച്ചു. വചനം 10-11 എന്നിവയുടെ വിശദീകരണം. ആകാശത്ത് കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ പ്രവേശനം തടയപ്പെട്ടിരിക്കുന്നതു മൂലം വല്ല അനിഷ്ട സംഭവങ്ങളും ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്നുണ്ടോ? അതല്ല, വല്ല നന്മയും ഭൂമിയിലുള്ളവർക്ക് അതുമൂലം വരുവാനിരിക്കുന്നുവോ എന്ന് തങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നത്രേ 10-ാം വചനത്തിൻ്റെ സാരം. മിക്ക വ്യാഖ്യാതാക്കളും പറയുന്നതും അങ്ങനെയാണ്. ഒരു പക്ഷേ 11-ാം വചനത്തിൽ അവർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭൂവാസികളിൽ കുറേ നല്ലവരുണ്ടെങ്കിലും അവരിൽ നന്നല്ലാത്തവരും വിഭിന്ന മാർഗങ്ങൾ സ്വീകരിച്ചവരും ഉള്ള സ്ഥിതിക്ക് അവർക്ക് വല്ല ആപത്തും നേരിടുമോ ഇല്ലേ എന്നറിഞ്ഞുകൂടാ എന്നും ഉദ്ദേശ്യമാകാം. അതുമല്ലെങ്കിൽ പ്രവാചകന്മാരുടെ നിയോഗത്തിനുശേഷം സമുദായം ദുർമാർഗം കൈവിടാതെ ശഠിച്ചു നിൽക്കുമ്പോൾ അവരിൽ പൊതുശിക്ഷ അനുഭവപ്പെടാറുള്ളതുപോലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലും വല്ല ശിക്ഷയും സംഭവിക്കുമോ എന്ന് ജിന്നുകൾ സംശയിച്ചതാണെന്നും വരാം. അല്ലാഹു അഅലം. ഏതായാലും വളരെ കരുതലോടും മര്യാദയോടും കൂടിയാണ് ജിന്നുകൾ ഈ വാചകം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാം. നമുക്കും അതിൽ നല്ല മാതൃകയാണ്. നോക്കുക, തിന്മയെപ്പറ്റി പറഞ്ഞപ്പോൾ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവോ ഉരീദ എന്ന് കർത്താവിനെ വ്യക്തമാക്കാതെ അവരുടെ റബ്ബ് ഉദ്ദേശിച്ചു എന്നു പറയാതെയും നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ റബ്ബ് ഉദ്ദേശിച്ചു അറാദ ബിഹിം എന്ന് കർത്താവിനെ വ്യക്തമാക്കിക്കൊണ്ടുമാണല്ലോ അവർ പറഞ്ഞത്. എല്ലാ ഗുണവും ദോഷവും ഭൂമിയിൽ സംഭവിക്കുന്നത് അല്ലാഹുവിങ്കൽ നിന്നാണെങ്കിലും ദോഷങ്ങളുടെ കാരണം സൃഷ്ടികളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന തത്വമാണ് ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തിന്മയെ അല്ലാഹുവിനോട് ചേർത്തു പറയാതിരിക്കുന്നത്. വചനം 12. വാക്കർത്ഥം: വഅന്ന ലനന്ന, നാം ധരിച്ചിരിക്കുന്നു എന്നും ഉറപ്പിച്ച് വിശ്വസിച്ചു എന്നും. അല്ലന്നു അജിസ, നാം അസാധ്യപ്പെടുത്തുന്നതേയല്ലെന്ന്, നാം പരാജയപ്പെടുത്തുന്നതേയല്ലെന്ന്, നാം തോൽപ്പിക്കുന്നതേയല്ലെന്ന്. അല്ലാഹ, അല്ലാഹുവിനെ, ഫിൽ അർളി, ഭൂമിയിൽ, വലന്നു അജിസഹു, നാം അവനെ പരാജയപ്പെടുത്തുന്നതേയല്ലെന്നും. ഹറബ, ഓടിപ്പോയിക്കൊണ്ട്. ഭൂമിയിൽ നാം അല്ലാഹുവിനെ അസാധ്യനാക്കി പരാജയപ്പെടുത്തുന്നതേയല്ലെന്നും ഓടിപ്പോയിക്കൊണ്ടും അവനെ നാം പരാജയപ്പെടുത്തുന്നതല്ലെന്നും നാം ഉറപ്പായി ധരിച്ചിരിക്കുന്നു എന്നും. വചനം 13. വാക്കർത്ഥം: വഅന്ന, നാം എന്നും, ഞങ്ങൾ എന്നും, ലമ്മാ സമിഅന, ഞങ്ങൾ കേട്ട അവസരം, കേട്ടാറേ, അൽഹുദ, സന്മാർഗം, മാർഗദർശനം, ആമന്ന ബിഹി, നാം അതിൽ വിശ്വസിച്ചു എന്നും. ഫമൻ യുഅ്മിൻ, എന്നാൽ ആർ വിശ്വസിക്കുന്നുവോ, ബിറബ്ബിഹി, തൻ്റെ റബ്ബിൽ, ഫലാ യഖാഫു, എന്നാൽ അവൻ ഭയപ്പെടുകയില്ല, പേടിക്കേണ്ടതില്ല. ബഹ്സൻ, ഛേദത്തെ, നഷ്ടപ്പെടുത്തലിനെ, വലാ റഹഖ, അക്രമത്തെയും, ധിക്കാരവും ബാധയും വേണ്ടതില്ല.

ഞങ്ങൾ സന്മാർഗം കേട്ട അവസരത്തിൽ തന്നെ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്നും എന്നാൽ യാതൊരുവൻ തന്റെ റബ്ബിൽ വിശ്വസിക്കുന്നുവോ അവൻ നഷ്ടത്തെയാകട്ടെ അക്രമത്തെയാകട്ടെ ഭയപ്പെടേണ്ടി വരികയില്ല എന്നും. വചനം 14 വാക്കർത്ഥം വ അന്ന നാം എന്നും നാം ആകട്ടെ എന്നും മിന്ന നമ്മിലുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് അൽ മുസ്ലിമൂന കീഴൊതുങ്ങിയവർ മുസ്ലിങ്ങൾ വമിന്നൽ ഖാസിത്തൂന നമ്മിലുണ്ട് അനീതി ചെയ്യുന്നവരും തെറ്റിയവരും ഫമൻ അസ്ലമ എന്നാൽ ആർ കീഴൊതുങ്ങിയോ മുസ്ലിമായോ ഫ ഉലായിക്ക എന്നാൽ അക്കൂട്ടർ തഹറൗ അവർ ഗൗനിച്ചു പരിഗണിച്ചു റഷദ നേർവഴി തൻ്റെ ഇടം.

0: നാം ആകട്ടെ അനുസരിച്ച് കീഴൊതുങ്ങുന്നവരും നമ്മിലുണ്ട്, അനീതി ചെയ്യുന്നവരും നമ്മിലുണ്ട് എന്നും, എന്നാൽ ആർ അനുസരിച്ച് കീഴൊതുങ്ങിയോ അക്കൂട്ടർ നേർമാർഗം ഗൗനിച്ചു എന്നും. വചനം 15. വാക്കർത്ഥം: വ അമ്മൽ ഖാസിത്തൂന, എന്നാൽ അനീതി ചെയ്യുന്നവരാകട്ടെ, ഫഖാനു, അവരാകുന്നു, ആയിത്തീർന്നു, ലിജഹന്നമ, ജഹന്നമിന്, നരകത്തിന്, ഹത്വബ, വിറക്.
1: وأما القاسطون فكانوا لجهنم حطبا.
0: അനീതി ചെയ്യുന്നവരാകട്ടെ അവർ നരകത്തിന് വിറകായിത്തീരുന്നതുമാണ് എന്നും പ്രസ്താവിച്ചു. വചനം 12 മുതൽ 15 വരെയുള്ളതിൻ്റെ വിശദീകരണം: നാം പിഴച്ച മാർഗം തുടരുകയാണെങ്കിൽ നമുക്ക് രക്ഷയില്ല, അല്ലാഹു നമ്മെ ശിക്ഷിക്കും, ഭൂമിയിൽ എവിടെ വെച്ചും അവന് നമ്മെ പിടികിട്ടും, നമുക്ക് ഓടി രക്ഷപ്പെടാനും സാധ്യമല്ല. നമ്മിലാകട്ടെ അല്ലാഹുവിനെ അനുസരിച്ചു ജീവിക്കുന്നവരും അല്ലാത്തവരും ഉൾക്കൊള്ളുന്നു. അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുന്നവർക്ക് രക്ഷയുണ്ട്, അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല, അല്ലാത്തവർക്ക് നരകം തന്നെയാണ് ആധാരം എന്നിങ്ങനെയുള്ള പല തത്വോപദേശങ്ങളാണ് അവർ, അഥവാ ഖുർആൻ കേട്ട ജിന്നുകൾ തങ്ങളുടെ ജനതയ്ക്ക് നൽകുന്നത്. മനുഷ്യരിലെന്ന പോലെ തന്നെ ജിന്നുകളിലും സത്വൃത്തരും ദുർവൃത്തരും സത്യവിശ്വാസികളും അവിശ്വാസികളും ഉണ്ടെന്നും, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് ജിന്നുകളും ബാധ്യസ്ഥരാണെന്നും മറ്റും ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാം. സൂറത്തിൻ്റെ ആദ്യത്തെ വചനത്തിൽ ജിന്നുകളെക്കുറിച്ച് "എന്നിട്ട് അവർ പറഞ്ഞു", ഫഖാലു എന്ന് പറഞ്ഞുവല്ലോ. അതിനെ തുടർന്ന് ഇതുവരെയുള്ള വചനങ്ങളിൽ കാണുന്നതെല്ലാം അവരുടെ പ്രസ്താവനയെ അല്ലാഹു ഉദ്ധരിച്ചതാകുന്നു. അവയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാകുന്നതാണ്. ആ പ്രസ്താവന ഇതോടെ അവസാനിച്ചു. അടുത്ത വചനങ്ങൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ വഹിയിൽ ഉൾപ്പെട്ടതാകുന്നു. എന്നുവച്ചാൽ ജിന്നുകൾ ഖുർആൻ കേൾക്കുകയും അതിനെ തുടർന്ന് മേൽക്കണ്ട പ്രസ്താവനകൾ ചെയ്യുകയും ചെയ്ത വിവരവും അടുത്ത, അഥവാ 16 മുതൽ 19 വരെയുള്ള വചനങ്ങളിലടങ്ങിയ കാര്യങ്ങളും വഹ്യ മൂലം അറിയിക്കപ്പെട്ടിട്ടുള്ളതായി ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുവാൻ അല്ലാഹു നബിയോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് താൽപ്പര്യം. ഒരു കാര്യം ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. അറബി ഭാഷയിൽ നാം, നമ്മൾ, ഞങ്ങൾ എന്നീ അർത്ഥങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് നഹനു, നാ എന്നീ രണ്ട് സർവനാമങ്ങളും. വ്യത്യാസം സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്ത് ജിന്നിലെ 10 മുതൽ 15 വരെ ഉള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശദീകരിച്ചു നൽകിയത്.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ മക്ക മദീന ഹറമുകളിൽ മഗ്രിബ് ഫജർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ നമസ്കാര സമയങ്ങളിൽ നിർവഹിക്കുന്ന പാരായണമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ നിന്ന് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തുൽ അൻആമിലെ 22 മുതൽ 45 വരെ വചനങ്ങളും, തുടർന്ന് മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ഷേഖ് വലീദു ശംസാൻ പാരായണം നിർവഹിച്ച സൂറത്തു കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ് എന്നീ അധ്യായങ്ങളിലെ പാരായണവുമാണ് നാം കേൾക്കുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم

آمين. وقالوا لولا نزل عليه آية من ربه،

0: والحمد لله رب العالمين.
1: മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് വലീദ് ഷംസാൻ.

0: أحد.
1: ما شاء الله, ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്രിബ് ഫജ്ർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാവുമാരുടെ പാരായണം.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 118 മുതൽ 122 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തുൽ ബഖറയിലെ 118 മുതൽ 122 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനെയ്ജി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു അസ്സാഫാത്ത് 119 മുതൽ 122 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم وتركنا عليهما في الآخرين سلام على موسى وهارون. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 118 വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ

തീർച്ചയായും എല്ലാ മനുഷ്യനും അള്ളാഹുവിലേക്ക് ഹിദായത്ത് ആവശ്യമുള്ളവരാകുന്നു. മഹ്മാ ബലഗത് മർതബതുഹു, എത്ര ഉന്നത സ്ഥാനത്തെത്തിയ ആളാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അള്ളാഹുവിലേക്ക് ഹിദായത്തിന് ചോദിക്കേണ്ടവരാകുന്നു, ഹിദായത്ത് ആവശ്യമുള്ളവരാകുന്നു ഏതു മനുഷ്യനും. ഫഹാദ മൂസ വഹാറൂൻ അലൈഹിമസ്സലാം, ഇവിടെ മൂസ ഹാറൂൻ അലൈഹിമസ്സലാം മന്നല്ലാഹു അലൈഹിമാ ബിഹിദായതിഹിമസ്സിറാത്തൽ മുസ്തഖീം, അള്ളാഹു അവർക്ക് ചെയ്ത അതിമഹത്തായ അനുഗ്രഹമായ ഹിദായത്തിനെയാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഫല യഖൂലു ഖായിലുൻ അന ആലിം അന ആബിദ്, ഞാൻ പണ്ഡിതനാണ്, ഞാനൊരു ഇബാദത്ത് ചെയ്യുന്ന ആളാണെന്ന് ആ ഒരു ഭാവം ഒരാൾക്കും പാടില്ല. ഫയഅതമിദു അലാ നഫ്സിഹി വയഅജബു ബിഹാ ബൽ യജിബു അലൈഹി അൻ യറാ ഖദറ നിഅമത്തില്ലാഹി അലൈഹി. എന്നാൽ അങ്ങനെ വരുമ്പോൾ ഞാനൊരു പണ്ഡിതനാണ്, എനിക്കെല്ലാം അറിയാം എന്ന രൂപത്തിൽ അങ്ങനെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അത് സ്വയം ആത്മപ്രശംസക്ക് കാരണമാകും. മറിച്ച് അള്ളാഹു തനിക്ക് ചെയ്ത അനുഗ്രഹമായ, അള്ളാഹു തനിക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമായി ഹിദായത്തിനെ അവൻ നോക്കിക്കാണണം. കാരണം ഫകം മിൻ ഉനാസിൻ അദല്ലഹുമുല്ലാഹു വഹും അഖ്വാ മിൻഹു ദകാ, എത്രയോ ബുദ്ധിരാക്ഷസന്മാരായ മനുഷ്യർ അവർക്കൊന്നും ലഭിക്കാതെ പോയ അനുഗ്രഹമാണ് ഈ ഹിദായത്ത് എന്ന കാര്യം. നമുക്കറിയാമല്ലോ, ലോകത്ത് ബുദ്ധിരാക്ഷസന്മാരായി അറിയപ്പെടുന്ന വളരെ വലിയ പണ്ഡിതന്മാർ, വലിയ ബുദ്ധിരാക്ഷസന്മാർ, പക്ഷേ അവർക്കൊന്നും അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിക്കാതെ പോയത് അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്തില്ല എന്നതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് ഹിദായത്ത് ലഭിച്ചവർ അള്ളാഹുവിലേക്ക് വിനയാന്വിതരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത് അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഹിദായത്തിനെ സ്വീകരിക്കണം. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. തുടർന്ന് 119-ാമത്തെ വചനം, വതറക്ന അലൈഹിമാ ഫിൽ ആഖിരീൻ, വതറക്ന, നാം ബാക്കിയാക്കുകയും ചെയ്തു, അലൈഹിമാ, രണ്ടാളുടെയും പേരിൽ, അഥവാ മൂസ ഹാറൂൻ അലൈഹിമസ്സലാം, അവരുടെ പേരിൽ നാം ബാക്കിയാക്കി, ഫിൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ, രണ്ടാളുടെ മേലും പിന്നീട് വരുന്നവരിൽ നാം സൽകീർത്തി ബാക്കിയാക്കുകയും ചെയ്തു, നല്ല പേര് അള്ളാഹ് അവർക്ക് പ്രദാനം ചെയ്തു. അന്നല്ലാഹു സുബ്ഹാനഹു വതആല ദകറ മൂസ വഹാറൂൻ അലൈഹിമസ്സലാത്തു വസ്സലാം ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ മൂസ നബിയെക്കുറിച്ചും ഹാറൂൻ നബിയെക്കുറിച്ചും നല്ല പേര് അള്ളാഹു അവശേഷിപ്പിച്ചു. വഅസ്ന അലൈഹിമാ ബിമാ യസ്തഹിഖാനിഹി, അവർ അർഹിക്കുന്ന പ്രശംസക്ക് അവർ പാത്രീഭൂതരായി. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വഅബ്ഖൈനാ ലഹുമാ, നാം അവർക്ക് ബാക്കിയാക്കി, സനാഅൻ ഹസനൻ വദിക്റൻ ജമീല, വളരെ നല്ല പ്രശംസയും അതേപോലെ തന്നെ സൽകീർത്തിയും. ഫീമൻ ബഅദഹുമാ, തങ്ങൾക്ക് ശേഷമുള്ളവരിൽ, പിൽക്കാലക്കാരിൽ. തുടർന്നുള്ള വചനത്തിൽ, തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നു, സലാമുൻ അലാ മൂസ വഹാറൂൻ. 119-ാമത്തെ വചനവുമായി ബന്ധിപ്പിച്ചാണ് അല്ലാഹു 120-ാമത്തെ വചനത്തിൽ പറയുന്നത്, സലാമുൻ അലാ മൂസ വഹാറൂൻ, സലാമുൻ, സമാധാന ശാന്തി, അലാ മൂസ, മൂസയുടെ മേൽ, വഹാറൂൻ, ഹാറൂനിൻ്റെയും. അന്നല്ലാഹു സുബ്ഹാനഹു വതആല ദാഫഅൻ മൂസ വഹാറൂൻ ഹൈസു സല്ലമഹുമാ മിനസ്സനാഇൽ ഖബീഹി ഫിൽ ആഖിരീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പിൽക്കാലക്കാരിൽ നിന്ന് അവർ ഈ പ്രവാചകന്മാരെ ആക്ഷേപിക്കുന്നതിൽ നിന്ന്, അവരെക്കുറിച്ച് മോശമായി പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി. ഹാദാ അലൽ ഖൗൽ ബി അന്ന സലാമുൻ അലാ

0: മൂസ വഹാറൂൻ മുതഅല്ലഖുൻ ബിഖൗലിഹി വതറക്ന. ഈ രണ്ട് വചനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് അന്നഹു തറക അലൈഹിമ സ്വലാത്തു വസ്സലാം അലൈഹിമ അസ്സലാം ഫിൽ ആഖിരീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പിൽക്കാലക്കാരിൽ അവരുടെ മേൽ സലാം അല്ലാ അവശേഷിപ്പിച്ചു. അമ്മാ ഇദാ ഖുൽന ബി അന്നഹു തറക അലൈഹിമ സനാഅൻ ഹസനൻ വജഅൽന സലാമ മിൻ അല്ലാ ഫഹുവ ജുംലത്തുൻ മുസ്തഅനിഫ. നേരെ മറിച്ച് ഇത് രണ്ടും രണ്ട് വാചകങ്ങളായി രണ്ട് കാര്യങ്ങളായി പറയുമ്പോൾ ആ അർത്ഥം അവിടെ വരുന്നില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പുകഴ്ത്തി, അവർക്ക് അവരെ പ്രശംസിച്ചു, പിൽക്കാലക്കാരിൽ അവരുടെ മേൽ അല്ലാഹു സമാധാന ശാന്തി അവശേഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് ആ വചനത്തെ വ്യാഖ്യാനിച്ചിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം. നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കൃത്യമായി മനസ്സിലാക്കി അവനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, അല്ലാഹുവിൻ്റെ ഏകത്വം വിളംബരം ചെയ്യുന്ന, ആ മാർഗത്തിൽ ത്യാഗ പരിശ്രമം ചെയ്യുന്ന ആളുകളെ ശേഷക്കാരിൽ പിൽക്കാലക്കാരിൽ അവരെ അല്ലാഹു ഉത്കൃഷ്ടരാക്കി മാറ്റും, അവരുടെ സൽകീർത്തി അല്ലാഹു അവശേഷിപ്പിക്കും. ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ ഇതിന് കാണാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അവരെ വളരെ പ്രയാസപ്പെടുത്തിയ, അവരുടെ അനുയായികളെ ക്രൂരമായി മർദ്ദിച്ചു കൊന്ന ഫിറഔൻ പിൽക്കാലക്കാരിൽ ക്രൂരനായി തന്നെയാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഫിറഔനിൻ്റെ കാലത്ത് അവരെ അടിച്ചമർത്തുകയും ദുർബലന്മാരാക്കുകയും ചെയ്ത ഫിറഔൻ ഏറ്റവും മോശക്കാരായി കണ്ട ആ സമൂഹം പിൽക്കാലത്ത് സമൂഹത്തിൽ ഉത്കൃഷ്ടരായിട്ടാണ് അറിയപ്പെടുന്നത്. അല്ലാമ സഅദ് അഹ്മദ് പറയുന്നു, തഹിയ്യത്തൻ ലിമൂസ വഹാറൂൻ മിൻ ഇൻദില്ലാഹി വസനാഉൻ. മൂസാ നബിക്കും ഹാറൂൻ നബിക്കും അള്ളാഹുവിങ്കിൽ നിന്നുള്ള അഭിസംബോധനയാകുന്നു, അല്ലെങ്കിൽ അഭിവാദ്യമാകുന്നു ഈ സലാം എന്നത്. വദുആഉൻ ലഹുമാ ബിസ്സലാമതി മിൻ കുല്ലി ആഫ. അതേപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർ സുരക്ഷിതരാകട്ടെ എന്ന പ്രാർത്ഥനയുമാകുന്നു അത് എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. തുടർന്ന് 121-ാമത്തെ വചനം, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇന്നാ, നിശ്ചയമായും നാം, കദാലിക അപ്രകാരം, നജ്സി നാം പ്രതിഫലം നൽകുന്നു, അൽ മുഹ്സിനീൻ സുഗർദവാന്മാർക്ക്. ബയാനു ഫദ്ലില്ലാഹി സുബ്ഹാനഹു വതആല ഇബാദഹു അല്ലദീന അഹ്സനു ഹൈസു യുജ്സീഹിം ബിൽഹുസ്ന. അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ സുഗർദവാന്മാരായ അടിമകൾക്ക് നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. സൂറത്ത് യൂനുസിലെ 26-ാമത്തെ വചനത്തിൽ കാണാം, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ലില്ലദീന അഹ്സനു, നന്മ പ്രവർത്തിക്കുന്നവർക്കുണ്ട്, അൽ ഹുസ്ന ഏറ്റവും നല്ലത്, വസിയാദ അതുപോലെ തന്നെ വർദ്ധനവും ഉണ്ടായിരിക്കും. ഇവിടെ അല്ലാഹു ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ബയാൻ ഫദ്ലില്ലാഹി സുബ്ഹാനഹു വതആല അലൽ ഇബാദി മിൻ വജ്ഹിൻ ആഖർ വഹുവ അന്നഹു ഹുവല്ലദീ മന്ന അലൈഹിം ബിൽ ഇഹ്സാൻ. മറ്റൊന്ന്, ഈ അനുഗ്രഹം ചെയ്യാൻ, ഇഹ്സാൻ പ്രവർത്തിക്കാൻ അല്ലാഹ് അവർക്ക് തൗഫീഖ് നൽകി എന്നതാണ്. മുഫസ്സിരീങ്ങൾ ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, രണ്ട് തരത്തിൽ അല്ലാഹ് അവർക്ക് മിന്നത്ത് നൽകി, അനുഗ്രഹം ചെയ്തു. ഒന്നാമത്തേത് നന്മ പ്രവർത്തിക്കാനുള്ള അവസരം, അതിനുള്ള തൗഫീഖ് അല്ലാഹ് അവർക്ക് പ്രദാനം ചെയ്തു. മറ്റൊന്ന്, ആ നന്മ പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമായി അല്ലാഹു അവർക്ക് പ്രതിഫലവും പ്രദാനം ചെയ്തു. ഇത് രണ്ടും അല്ലാഹു ചെയ്ത മിന്നത്തായി, അല്ലാഹുവിന് അനുഗ്രഹമായി തന്നെ വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, അന്നല്ലാഹ അസ്സ വജല്ല ലാ യജ്സിൽ ആമില ലിശഖ്സിഹി. അല്ലാഹു ഒരു വ്യക്തി നന്മ ചെയ്തത് കൊണ്ട് ആ വ്യക്തിക്കല്ല, ആ വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല അള്ളാഹുവിൻ്റെ പരാമർശം. വ ഇന്നമാ യജ്സീഹി ലിഅമലിഹി, മറിച്ച് ആ വ്യക്തി ചെയ്ത പ്രവർത്തനത്തിനാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. വലിഹാദ ബയ്യന അന്ന ഹാദൽ ജസാ ലാ യഖ്തസ്സു ബിമൂസ വ ഹാറൂൻ. അതുകൊണ്ടാണ് അള്ളാഹു ഈ ഇഹ്സാൻ, അള്ളാഹു നൽകുന്ന പ്രതിഫലം ഈ രണ്ടു പേർക്കും ഈ പ്രവാചകന്മാർക്കും മാത്രമായി ചുരുക്കി പറയാതിരുന്നത്. ബൽ ഹുവലി കുല്ലി ഇൻസാനിൻ മുഹ്സിൻ, എല്ലാ മുഹ്സിനായ മനുഷ്യനും ഇതുപോലെ പ്രതിഫലം നൽകും അള്ളാഹു. അതാണ് ഇന്ന, തീർച്ചയായും നാം. കദാലിക, മൂസാക്കും ഹാറൂനിനും അലൈഹിമസ്സലാം അവർക്ക് പ്രതിഫലം നൽകിയതുപോലെ തന്നെ, നജ്സിൽ മുഹ്സിനീൻ, എല്ലാ മുഹ്സിനീങ്ങൾക്കും നാം പ്രതിഫലം നൽകും എന്ന് പറയാൻ കാരണം. സഹോദരങ്ങളെ, സഹോദരികളെ, ഇഹ്സാൻ ചെയ്യുന്നവരിൽ, നന്മ പ്രവർത്തിക്കുന്നവരിൽ, സുഹൃദവാന്മാരാകാൻ തയ്യാറാകുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അള്ളാഹു അതിന് മിന്നത്ത് നൽകിയാൽ, അള്ളാഹു അതിന് അനുഗ്രഹം ചെയ്താൽ, ആ അള്ളാഹുവിനോടുള്ള ശുക്ര് നാം രേഖപ്പെടുത്തണം. മാത്രമല്ല, അത് മുഖേന അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന് നാം പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും വേണം. മാത്രമല്ല, അല്ലാമ സഅദ് റഹ്മത്ത് പറയുന്നു, കമാ ജസൈനാഹുമൽ ജസാ അൽ ഹസൻ, നാം അവർക്ക് അവർ നന്മ ചെയ്തത് കാരണം, നജ്സിൽ മുഹ്സിനീന മിൻ ഇബാദിനൽ മുഖ്ലിസീന ലനാ ബിസ്സിദ്ഖി വൽ ഈമാനി വൽ അമൽ, അവർ ഇഹ്സാൻ ചെയ്തത് കാരണം അവർക്ക് നാം വലിയ പ്രതിഫലം പ്രദാനം ചെയ്യുന്നു, അഥവാ നിഷ്കളങ്കമായിക്കൊണ്ട് നന്മ പ്രവർത്തിച്ച ആളുകൾക്ക്. ബിസ്വിദ്ഖി, സ്വിദ്ഖ് കൊണ്ടും സത്യസന്ധത കൊണ്ടും, വൽ ഈമാനി, അതേപോലെ തന്നെ സത്യവിശ്വാസം കൊണ്ടും, വൽ അമലി, സൽപ്രവർത്തനം കൊണ്ടും നാം പ്രതിഫലം നൽകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. وَإِنَّهُمَا مِنْ عِبَادِنَا الْمُؤْمِنِينَ. തുടർന്ന് 122-ാമത്തെ വചനത്തിൽ പറയുന്നു, وَإِنَّهُمَا, നിശ്ചയമായും അവർ രണ്ടാളും, മിൻ ഇബാദിനാ, നമ്മുടെ അടിയാന്മാരിൽ പെട്ടവരാണ്, അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ. ഇന്നഹുമാ മിൻ ഇബാദിന റാസിഖീന ഫിൽ ഈമാൻ. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നത് അപ്രകാരമാണ്, തീർച്ചയായും അവർ രണ്ടുപേരും വിശ്വാസം മനസ്സിൽ രൂഢമൂലമായ നമ്മുടെ ദാസന്മാരിൽ പെട്ടവരാകുന്നു. അസ്സനാഉ അലൽ മുഅ്മിൻ അല്ലദീ ഹഖഖ ഉബൂദിയത്തല്ലാഹി ലിഖൗലിഹി ഇന്നഹുമാ മിൻ ഇബാദിനൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽ പെട്ടവരാകുന്നു അവർ എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹുവിന് അടിമത്വം ചെയ്ത, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന, ആ വിഷയത്തിൽ അത് അന്വർത്ഥമാക്കിയ ആളുകളാകുന്നു അവർ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മറ്റു ചില മുഫസ്സിരീങ്ങളും പറയുന്നു. അന്നൽ ബഷറ മഹ്മാ അലത് മൻസിലത്തുഹും വമർതബത്തുഹും, മനുഷ്യൻ എത്ര ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഉയർന്നാലും, ഫഹും ദാഖിലൂന ളിംനൽ ഉബൂദിയ, എല്ലാ മനുഷ്യരും അവർ അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാകുന്നു. അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ, അവന് അടിമത്വം കാണിക്കാൻ അവർ സന്നദ്ധരാകുന്നു. ലിഅന്ന മൂസാ വഹാറൂൻ അലൈഹിമസ്സലാത്തു വസ്സലാം മിൻ അകാബിരിൽ അംബിയാ, മൂസാ നബിയും ഹാറൂൻ നബിയും പ്രവാചകന്മാരിൽ ഏറെ ശ്രേഷ്ഠരായിരുന്നു. വമഅദാലിക് ഫഇന്നല്ലാഹ തആല വസഫഹുമാ, എന്നാൽ അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ വിശേഷിപ്പിച്ചു, ഈ രണ്ട് പ്രവാചകന്മാരെയും, ബിൽ ഉബൂദിയത്തി ലഹു സുബ്ഹാനഹു വതആല, അവർ അള്ളാഹുവിന് അബദുകളാകാൻ, അള്ളാഹുവിന് അടിമകളായി ജീവിക്കാൻ അവർ തയ്യാറായി. അതാണ് ആ പ്രവാചകന്മാരെ അള്ളാഹു എടുത്തു പറഞ്ഞ, അവരുടെ വിശേഷണമായി പറഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വമിനൽ മഅലൂം അന്ന വസ്ഫൽ ഇൻസാൻ ബിൽ ഉബൂദിയത്തി ലില്ലാഹി ഷറഫുല്ലഹു വഇസ്സുൻ. തീർച്ചയായും അള്ളാഹു ഒരു മനുഷ്യൻ അള്ളാഹുവിന് അബ്ദാകാൻ, അള്ളാഹുവിന് അടിമത്വം സ്വീകരിക്കാൻ സന്നദ്ധനാകുന്നതിലൂടെ അവൻ ശ്രേഷ്ഠനും പ്രതാപവാനും ആവുകയാണ് ചെയ്യുന്നത്. ലിഅന്നഹു മാ മിൻ ഇൻസാനിൻ ഇല്ലാ വഹുവ അബ്ദുൻ, ഏതൊരു മനുഷ്യനും യഥാർത്ഥത്തിൽ അടിമയായി തന്നെയാണ് ജീവിക്കുന്നത്. ഇമ്മ അയ്യക്കൂന അബ്ദുൻ ലി ഹവാഹു വ ഇമ്മ അയ്യക്കൂന അബ്ദുൻ ലി മൗലാഹ്, ചില ആളുകൾ തൻ്റെ ദേഹേച്ഛക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. മനസ്സിൽ തോന്നുന്നതെന്താണോ, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതനുസരിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നു, വിധിവിലക്കുകളെ പാലിക്കാതെ. അപ്പോൾ അവൻ തൻ്റെ മനസ്സിൻ്റെ അടിമയായിട്ട്, ദേഹേച്ഛയുടെ അടിമയായി ജീവിക്കുന്നു. എന്നാൽ മറ്റു ചില ആളുകൾ അയ്യക്കൂന അബ്ദുൻ ലിമൗലാഹ്, തൻ്റെ യജമാനനായ തൻ്റെ സ്രഷ്ടാവായ അള്ളാഹുവിന് അടിമയായിക്കൊണ്ട് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ യഥാർത്ഥ ദാസനായിക്കൊണ്ട് ജീവിക്കുന്നു. വക്കുല്ലു ഇൻസാനിൻ ലഹു ഇറാദത്തുൻ വക്കുല്ലു ഇൻസാനിൻ മുതഹരിക്കുൻ, എല്ലാ മനുഷ്യനും അവൻ്റേതായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രവർത്തനങ്ങളുണ്ട്. വലാക്കിൻ മാ ഹിയൽ ഇറാദ വ ഇലാ അയ്ന തഹറുക്, എന്നാൽ എന്താണ് ഓരോരുത്തരുടെയും ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ, എന്താകുന്നു ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, ഇത് ചിന്തിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് പ്രവാചകന്മാരെക്കുറിച്ച് പരാമർശിച്ചത് അവർ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട വിശ്വാസികളായ ദാസന്മാരാകുന്നു എന്നതാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, നാം നമ്മളെക്കുറിച്ച് ആലോചിക്കണം. നാം നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ദേഹേച്ഛയുടെ അടിമകളായിട്ടാണോ, അതല്ല നമുക്ക് സകലമാന അനുഗ്രഹങ്ങളും കനിഞ്ഞരുളിയ നമ്മുടെ സ്രഷ്ടാവിൻ്റെ, അള്ളാഹുവിൻ്റെ അടിമകളായിട്ടാണോ ജീവിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ആ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ വിനയാന്വിതരായ ദാസന്മാരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം, സൂറത്തു അസ്സോഫാത്ത് 119 മുതൽ 122 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5. അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തു, ഇസ്ലാമിലേക്കെത്തു, സന്മാർഗത്തിലേക്കെത്തു എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم
4: فلا تحسبن الله مخلف وعده

طه يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസ്ഹാഫിലെ പേജ് നമ്പർ 538 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സഅദ് അൽ ഗാമിദിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസ്റാഫിലെ പേജ് നമ്പർ 538-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 131-132 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് 133-134 ആയത്തുകൾ.
2: أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ

എം കുന്തും. സാക്കിന മീമിന് ശേഷം കാഫ്, ഇവിടെ ഇദ്ഹാർ ചെയ്യണം. അവിടെ മണിക്കരുത്, എം കുൻ ഇങ്ങനെ മണിക്കരുത്. കുന്തും ഇവിടെ ഗുന്ന ചെയ്യണം, മണിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം ത വന്നാൽ ഇഖ്ഫാ ബി ഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. കുന്തും. ഷുഹദാ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്, അതാണ് മുത്തസിൽ. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഷുഹദാ ഇങ്ങനെയല്ല, ദ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്, വലത് ഭാഗം ഇടത് ഭാഗം ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു, നാവിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആ അക്ഷരം വരണം. അതോടൊപ്പം അത് ഇസ്തി അല്ല, അതിൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദ്വാ. യഅഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന. തഅബുദൂന എന്നല്ല പറയുക, തഅബുദൂന അല്ല, ത അയിന് തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ ത എന്ന അക്ഷരമൊക്കെ വളരെ ലൈറ്റായിട്ട്, കാരണം കുറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തഅബുദൂന തഅബുദൂന എന്നല്ല, അങ്ങനെ ആകുമ്പോൾ അത് ത കനപ്പിച്ചു വരുന്ന രൂപത്തിലാവും. തഅബുദൂന മിൻ ബഅദി, സാക്കിന നൂനു ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദി അല്ല, മിൻ ബഅദി. ഐന് സുക്കൂൻ, ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. ബഅദി മിൻ ബഅദി. ഖാലു നഅബുദു നഅബുദു ഐൻ ഇലാഹക വ ഇലാഹ, തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. ഇലാഹ ക വ ഇലാഹ ആബായിക, മദ് മുത്തസിൽ. ആബായിക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ആബായിക. ഇബ്രാഹീമ ബഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്മാഈല ഐൻ വ ഇസ്ഹാഖ ഹ ഹ. ഐനും ഹാവും തൊണ്ടയുടെ മധ്യഭാഗമാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഏറ്റവും ഭൂരിഭാഗമായിട്ടും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഐനും ഹാവുമായിരിക്കും. അത് തൊണ്ടയുടെ മധ്യഭാഗം, മഖ്റജ് കൃത്യമായിരിക്കണം. വ ഇസ്ഹാഖ ഖാഫ്. ഇലാഹും തൻവീന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇലാഹും വാഹിദ ഇങ്ങനെ വാഹിദ ഹ വാഹിദ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്ദ്, മദ്ദ് ഇഫദ് എന്നാണ് അതിൻ്റെ പേര്, മദ്ദ് ഇഫദ്. വനഹ്നു വനഹ്നു ലഹു മുസ്ലിമൂൻ, ഇവിടെ കൂട്ടി ഓതുമ്പോൾ വാഹിദം വനഹ്നു, അങ്ങനെ ഇദ്ഗാം ചെയ്ത് മണിക്കണം. വനഹ്നു ലഹു മുസ്ലിമൂൻ. തിൽക ഉമ്മതുൻ മീമിൽ ശദ്ദ് മണിക്കണം. ഉമ്മതുൻ ഖദ്, തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫം ബിഗുന്ന, തൻവീന് ശേഷം ഖാഫ് വന്നാൽ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ഉമ്മതും ഖദ് ഇങ്ങനെ. ഖദ് ഖലത്ത് ദാലിനെ ശരിക്കും കേൾക്കണം. ഖലത്ത് എന്നാൽ ഖലത്ത് എന്ന് പറയേണ്ടതില്ല. ഖദ് ഖലത്ത്. ലഹ മാ കസബത് വലകും മാ കസബ്തും. വലക്കും, സുക്കൂനുള്ള മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലേൻ. സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതിൻ്റെ പേര് ഇദ്ഗാം മുതമാസിലേൻ. വലക്കും കസബ്തും ഇങ്ങനെ. കസബ്തും ബഇനെയും ശരിക്ക് കേൾക്കണം, ഖൽഖല ചെയ്യണം. കസബ്തും. വലാ തുസ്അലൂന
ولا تسألون تسألون تسألون എന്നല്ല തുസ് എ ഹംസ കൃത്യമായിട്ട് കേൾക്കണം. തുസ്അലൂന അമ്മ കാനു മീമിന് ശബ്ദം അടിക്കണം. കാനു യഅമലൂൻ യ ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. യഅമലൂൻ എന്നല്ല യഅമലൂൻ അവസാനത്തിൽ മദ്ദഅറുദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ

0: സൂറത്തുൽ ബഖറയിലെ 133-134 ആയത്തുകൾ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 133-134 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: ശ്രോതാക്കൾ കേൾക്കുന്നു കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധയാർജിച്ച കുഞ്ഞിളം കാലികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് സൂറത്തുന്നാസിഅത്തിൻ്റെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തു നാസിഅത്തിൻ്റെ പാരായണമാണ്. ഇന്ന് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത് പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഫാസി.

0: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫാസി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا الحبيبه والمختار
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബം.

0: tuned to reality.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിന്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം, അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വ റസൂലിക മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വ അലാ മൻ ഇത്തബഅഹും ബി ഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3, 3.5 പേജുകൾ, 22 ആയത്തുള്ളൂവെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير അവിടെ എന്താണ് سميع ب
4: ادغام
3: اقلاب, അതായത് തൻവീന് ശേഷം ബ ആണ്. നൂൻസാക്കിനൊക്കോ തെൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീ ഉൻ എന്നുള്ളത് സമീ ഉം എന്നൊരു ഗുന്നത്തോടുകൂടി. അപ്പോൾ സമീ
4: ബസീർ
3: അല്ലദീന യുളാഹിറൂന മിൻകും ുസാക്കിനു ശേഷം കാഫ്. പിന്നെ പിന്നെ മിൻകും, രണ്ട് മിൻകും എന്നതിലെ മീം മിന്നിലെ മീം, രണ്ട് മീം ഒന്നിച്ചു വന്നു. അപ്പോൾ നോക്ക്, മിൻകും ഒരു മീം, മിൻ എന്നതിലെ മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ചു വന്നു. അപ്പോൾ മിൻകും, അല്ലോ മണിക്കണം, മിൻകും മിൻ നിസ, അങ്ങനെ
4: മിൻകും മിൻ നിസ.
3: അയ്യോ, പിന്നെ മദ്ദുണ്ട് അല്ലേ. മിന്നി ആ രണ്ട് നൂൻ ഉണ്ട്, അവിടെ രണ്ട് നൂന് ഒന്നിച്ചു വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, അല്ലോ ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മിൻകും മിൻ നിസാഇഹിം

0: ഇഹിം.
1: ആ വീണ്ടും അതാ നിസാ ഇഹിമ്മ അതും മണിക്കണം. പിന്നെ ഹുന്ന അതും മൊത്തത്തിൽ നല്ലോ ധാരാളം ഉണ്ട് മണിക്കാൻ. ഉന്നത്തിഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇലഹാർ നൂനിസാക്കിനു ശേഷം ഹംസേൺ ഹംസേൺ അപ്പോൾ ഇലഹാർ ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലായി അല്ലേ നോട്ടെ ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി അതെ ഇല്ലല്ലായി വലദിനഹും വലദിനഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറമ്മി ഇത് കാമ്പി കുന്ന തെന്മിന് ശേഷം മീമാണല്ലോ മിനൽ ഖൗലി വസൂറ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ അഫുവ്വുൻ ഗഫൂർ. അവിടെ എന്താ തെന്മിന് ശേഷം ഗാ അപ്പോ ഇലഹാർ ഇലഹാർ ഇലഹാർ എടാ അഫുവ്വുൻ ഗഫൂർ. പിന്നെ മുസാഫ് നോക്ക് അഫുവ്വുൻ ഗഫൂർ. പിന്നെ വല്ലദീന യുളാഹിറൂന മിൻ നിസ അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു. പിന്നെ മദ് നിസാഇഹിം ثم يعودون لما قالوا فتحرير رقبة مي تنوين شاشة ميم بنا من قبل انتا إخفاء إخفاء الله ماني كنا أبا رقبة من قبل
0: رقبة من قبل
1: മദ് കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പി കുന്ന പിന്നെ സ എന്നുള്ളത് മദ് ലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പൊ നോക്കാം أعوذ
0: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
1: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
0: قد سمع

0: أمهاتهم
1: إن أمهاتهم إلا اللائي ولدنهم

0: ذلكم توعظون به والله بما تعملون خبير
1: ذلكم توعظون به والله بما تعملون خبير
0: وآخر دعوانا الحمد لله رب العالمين
2: ജസാക്കും അല്ലാഹു ഖൈറ. പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു.
3: പി എസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തുൽ ഖസസ് 29 മുതൽ സൂറത്തുൽ അൻകബൂത് സൂറത്ത് റോം 30 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അഷേഖ് അബ്ദുറഹ്മാൻ ആലൂസി.